0: പറയുന്നതെല്ലാം തന്നെ ഏതെങ്കിലും ദാർശനികന്മാരുടെ അഭിപ്രായമായിരിക്കും. പൂർവമീമാംസ ന്യായം, അതായത് ന്യായ വൈശേഷികം, സാഖ്യം, ബൗദ്ധ ദർശനങ്ങൾ, ജൈന മതം, മറ്റ് ചില ദ്വൈത മതങ്ങളെല്ലാം ഇവിടെ പൂർവപക്ഷമായിട്ട് വരുന്നുണ്ട്. ഈ പൂർവപക്ഷങ്ങളെല്ലാം മുൻപ് അധ്യയനം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഏതാണ് പൂർവപക്ഷം, ഏതാണ് സിദ്ധാന്തപക്ഷമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്. ഇത് വായിക്കുമ്പോൾ ഇത് പൂർവപക്ഷമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ദർശനങ്ങളും ഒരാൾ അധ്യയനം ചെയ്തിരിക്കും. അങ്ങനെ അധ്യയനം ചെയ്തിരിക്കുന്ന ഒരാളിന് ഇത് വായിക്കുമ്പോൾ ഇത് പൂർവപക്ഷമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സംസ്കാരം ഇല്ലാതിരിക്കുമ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ ഏതാണ് പൂർവപക്ഷം, ഏതാണ് സിദ്ധാന്തം എന്ന് മനസ്സിലാക്കാൻ പ്രയാസം. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ ബ്രഹ്മസൂത്രം പഠിക്കുമ്പോൾ ബ്രഹ്മസൂത്രം വരെ പഠിക്കുന്നതിന് വേണ്ടി ഈ സാമ്പ്രദായികമായ രീതിയിൽ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആദ്യം ബ്രഹ്മസൂത്രം പഠിപ്പിക്കത്തില്ല. അവിടെ ആദ്യം ന്യായ വൈശേഷിക പൂർവമീമാംസ സാഖ്യം തുടങ്ങിയ ദർശനങ്ങളെല്ലാം സാമാന്യമായി പഠിപ്പിച്ചതിന് ശേഷമേ ബ്രഹ്മസൂത്രത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കും. വ്യാകരണം പോലുള്ള വിഷയങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുമ്പോൾ വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. സാമാന്യമായി അതിൻ്റെ താല്പര്യങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ മതി. അതായത് ഇപ്പോൾ ഒരു വാക്യം വായിച്ച് അതിൻ്റെ വാച്യാർത്ഥം പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സംസ്കൃത ഭാഷയിൽ പരിചയമുള്ളവർക്ക് ഇതിൻ്റെ വാച്യാർത്ഥം വായിക്കുമ്പോൾ തനിയും മനസ്സിലാവും. പൂർവപക്ഷമാണോ സിദ്ധാന്തമാണോ എന്ന് പറയേണ്ട കാര്യമില്ല. പൂർവപക്ഷവും മറ്റ് ദർശനങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടുള്ളവർക്ക് പൂർവപക്ഷം മനസ്സിലാവും. പിന്നെ ഓരോന്നിനും താല്പര്യം മാത്രം പറഞ്ഞാൽ മതി. വിശേഷിച്ച് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടി ഇവിടെ പറഞ്ഞു, ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് സാധാരണ ഇത് ചർച്ച ചെയ്യുന്ന രീതി. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു പരിചയം ഇല്ലാത്തവർക്ക്, പരിചയമുള്ളവർക്ക് പ്രയാസമില്ല, ഇല്ലാത്തവർക്ക് പിന്നീട് ഇത് പൂർവപക്ഷമാണ്, ഇതിൻ്റെ അഭിപ്രായമാണ് എന്നെല്ലാം പ്രത്യേകം പറയേണ്ടി വരും. മറ്റത് കുറച്ചുകൂടെ ആദ്യം പ്രയാസമാണ്. ഈ ദർശനങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു പ്രയാസമേ ഉള്ളൂ. ബ്രഹ്മസൂത്രത്തിലേക്ക് വരുമ്പോൾ പിന്നീട് എളുപ്പമാണ്, കാരണം കാര്യം എളുപ്പം മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവർ ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്ന് ആദ്യം ചോദ്യത്തെ മനസ്സിലാക്കും. അതിനൊരു പ്രയത്നം ആവശ്യമാണ്. നമ്മളൊരു ചോദ്യം വരുന്നത് കൊണ്ടാണ് ഉത്തരം പറയേണ്ടി വരുന്നത്. അപ്പോൾ ചോദ്യത്തെ മനസ്സിലാക്കുന്ന ഒരു പ്രയാസമുണ്ട്. മറ്റിടത്ത് അങ്ങനെ ചോദ്യം മനസ്സിലാക്കുന്ന പ്രയാസമില്ല. ചോദ്യം അറിയാം, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാം ഇതിൻ്റെ അഭിപ്രായമാണ്. ഏത് സിദ്ധാന്തം പറയുന്നിടത്തും ആ സിദ്ധാന്തം പറയുന്ന ആളുടെ മനസ്സിൽ അനേക പൂർവപക്ഷങ്ങൾ കാണും. ഇതിനെതിരായി വരുന്ന ചോദ്യങ്ങൾ അത് ആ സിദ്ധാന്തം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആ ഇതിൻ്റെ തന്നെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സമാധാനം പറഞ്ഞതാണ് എന്ന് മനസ്സിലാവും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നതിനുള്ള സമയവും സൗകര്യവും ഒക്കെ അപര്യാപ്തമാണ്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ഇത് മനസ്സിലാക്കുന്നു. ഇത് ബ്രഹ്മസൂത്രമല്ല, എല്ലാ ദർശനങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഏത് ദർശനം എടുത്ത് ചർച്ച ചെയ്താലും അവിടെയെല്ലാം മറ്റ് ദർശനങ്ങൾ പൂർവപക്ഷങ്ങളായിട്ട് വരും. അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മവിദ്യയുടെയും കർമ്മത്തിൻ്റെയും ഫലത്തിൽ വരുന്ന വ്യത്യാസമാണ്. അതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ഇവിടെ കൂടെ കൊണ്ടുവരുന്നത്. ഒരു ആശയം പറയുമ്പോൾ നമുക്ക് ആശയം മനസ്സിലായി എന്ന് തോന്നും. പക്ഷെ അതേ ആശയത്തെക്കുറിച്ച് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരികയോ അല്ലെങ്കിൽ പുറമേ നിന്നൊരു ചോദ്യം വരികയോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആശയക്കുഴപ്പം വരും. നമ്മൾ ശരിയായി വ്യക്തമായി എന്ന് ധരിച്ചിരിക്കുന്ന കാര്യത്തിൽ തന്നെ വീണ്ടും ആശയക്കുഴപ്പം വരും. അത് നമ്മൾ ഇതിനെക്കുറിച്ച് എനിക്ക് ശരിയായ ജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് ധരിച്ചിരിക്കുന്നിടത്ത് വീണ്ടും സംശയം വരും. ആശയത്തിൻ്റെ വ്യക്തത നമുക്ക് ഉണ്ടായി നമ്മൾ ധരിക്കുന്ന പലപ്പോഴും നമ്മുടെ ഒരു ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രമമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധാരാളം ചോദ്യങ്ങൾ അവിടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ നമ്മുടെ ആശയത്തിൽ വരുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങളെയും പരിഹരിക്കുകയാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് അത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ആശയം വ്യക്തമായി വരുന്നു. പരോക്ഷമായിട്ടുള്ള ജ്ഞാനം വ്യക്തമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ധാരാളം പൂർവോഷങ്ങൾ കൊണ്ടുവന്ന്, ധാരാളം ചോദ്യങ്ങൾ കൊണ്ടുവന്ന് അതിനെ ഊഹാപോഹം എന്ന് പറയും. ഇങ്ങനെ കൊണ്ടുവരിക, അതിനെക്കുറിച്ച് വരുന്ന എല്ലാ ചിന്തകളെയും മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ശരിയായ ചിന്തയിൽ എത്തിച്ചേരുക. ഇതാണ് ശാസ്ത്രത്തിൻ്റെ ശൈലി. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിന് എന്തിനിത്രയും ചോദ്യങ്ങൾ, എന്തിനിത്രയും ചർച്ച എന്ന് തോന്നും. കാരണം ഇവിടെ ഉദ്ദേശം ജ്ഞാനപ്രാപ്തിയാണ്. എന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ മറ്റെന്തെങ്കിലും ഒരു സിദ്ധി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട് ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ ശരിക്കുള്ള ജ്ഞാനം, തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം, ആ ജ്ഞാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ചർച്ച എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിന് വിപരീതമായ ജ്ഞാനങ്ങൾ കുറേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ ജ്ഞാനം നമ്മുടെ നമുക്ക് മനസ്സിലായി എന്ന് തോന്നാലും അവിടെ അവ്യക്തതകൾ കാണും. അപ്പം വീണ്ടും അതിനെ പരിശോധിക്കേണ്ടി വരും പലതരത്തിൽ. അതുകൊണ്ട് പല രീതിയിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഉറപ്പിക്കുന്നു. അങ്ങനെ അത് ഒരു തവണ ദൃഢമായി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുകൊണ്ട് അതിനെ വരയ്ക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ ദൃഢത വരുന്നതിന് വേണ്ടി ധാരാളം ധാരാളം പൂർവപക്ഷങ്ങൾ അവിടെ വരികയും അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് സാമാന്യ ഒരാൾ, വിശേഷ ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ ഇത്തരം ചർച്ചയുടെ ആവശ്യമില്ല. സാമാന്യ ബുദ്ധി ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ചർച്ച കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുമില്ല. മൂന്ന് തിരക്കാറാണ്. വിശേഷ ബുദ്ധിയുള്ളവർക്ക് ഇത്രയും നീണ്ട ചർച്ചയുടെ ആവശ്യം വരത്തില്ല. അവർക്ക് ഒരു തവണ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാകും. മധ്യ നിലയിലുള്ളവർക്കാണ് ഈ ചർച്ചയുടെ ആവശ്യം വരുന്നത്. ഇതുകൊണ്ട് കാര്യം മനസ്സിലാക്കാത്തവർക്ക് ഈ ചർച്ച കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നു. ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത ദൃഢത അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർമ്മത്തിന്റെ ഫലം പറഞ്ഞു. തത്വജ്ഞാനം എന്താണ്, അതിനെ വേർതിരിച്ച് കാണിക്കുകയാണ്. മറ്റ് സാധനാ മാർഗങ്ങളിൽ നിന്നും ഉള്ള ഒരു വ്യത്യാസം ഇവിടെ ഇതാണ്. നമ്മളൊരു തിയറി പഠിക്കുന്നു, എന്നിട്ട് അതിന്റെ പ്രാക്ടിക്കൽ ചെയ്തു നോക്കും. നമ്മൾ സയൻസ് ഒക്കെ പഠിക്കും, ആദ്യം തിയറി എന്താണെന്ന് മനസ്സിലാക്കുന്നു, പിന്നീട് ലാബിൽ പോയിരുന്നതിന്റെ പ്രാക്ടിക്കൽ ചെയ്തു നോക്കുന്നു, എന്നിട്ട് രണ്ടിന്റെ റിസൾട്ട് ഒരുപോലെയാണോ, തിയറിയിൽ നമ്മൾക്ക് കിട്ടിയ റിസൾട്ടാണോ പ്രാക്ടിക്കലിലും കിട്ടുന്നത് എന്ന് നമ്മൾ നേരിട്ട് മനസ്സിലാക്കും. എന്നിട്ട് നമ്മളൊരു കൺക്ലൂഷന്റെ നിഗമനത്തിൽ എത്തിച്ചേരുന്നു, ആ ഇതിന്റെ ഫലം ഇന്നതാണ്. ഇവിടെ അദ്വൈത വിചാരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തിയറിയും പ്രാക്ടിക്കലും രണ്ടില്ല. തിയറി തന്നെ പ്രാക്ടിക്കലും, പ്രാക്ടിക്കൽ തന്നെ തിയറി, രണ്ട് കാര്യങ്ങളില്ല. ശ്രവണം മനനം നിദ്രാസനം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇത് കേൾക്കുന്നു, ചിന്തിക്കുന്നു, വിചാരം ചെയ്യുന്നു, ഇത് തന്നെയാണ് ഇതിന്റെ തിയറി, ഇത് തന്നെയാണ് ഇതിന്റെ പ്രാക്ടിക്കൽ. ഇവിടെ ഇനി വേറൊരു കാര്യം ഇത് ചെയ്യാനില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരിടത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ വേറിടത്ത് പോയി ചെയ്യാനായിട്ടൊരു കാര്യം ഇവിടെ ശേഷിക്കുന്നില്ല. നമ്മളെന്താണോ ശ്രവിക്കുന്നത്, നമ്മളെന്താണോ മനനം ചെയ്യുന്നത്, അതാണ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് ഈ കർമ്മവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പറയുന്ന ധ്യാനവും ഇവിടെ പറയുന്ന നിധ്യാസനവുമായിട്ട് വ്യത്യാസമാണ്. അദ്വൈതത്തിൽ പറയുന്ന നിധ്യാസനം, മനനം എന്ന് പറയുമ്പോൾ അവിടെ സംശയങ്ങളുണ്ട്, അതാണ് ഈ പൂർവപക്ഷം എന്ന് പറയുന്നത്. ഈ സംശയങ്ങളോടുകൂടി, സംശയത്തോടുകൂടി പിന്നെ വിപരീത ജ്ഞാനങ്ങളുണ്ട്, തെറ്റായി ധരിച്ചിരിക്കുന്നു. അദ്വൈത സിദ്ധാന്തത്തെ നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുന്നു. സംശയങ്ങളുണ്ട്, ഈ സംശയവും വിപരീതവും ജ്ഞാനവും കൂടി ചേർന്ന് നമ്മൾ വിചാരം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ വിചാരത്തിലിടയ്ക്ക് സംശയം വരുന്നു, വിപരീത ജ്ഞാനം വരുന്നു. ഇതിനെയെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ, ഒരാൾ പറയുന്നു മറ്റുള്ളവർ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടായിട്ടുള്ള വിചാരമാണ് വരുന്നത്. എല്ലാവരും ചേർന്നുള്ള ഒരു വിചാരമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, സംശയങ്ങൾ വരുന്നു, അതിനെ പരിഹരിക്കുന്നു. വിപരീത ജ്ഞാനങ്ങൾ പലതും ഉണ്ടായിരുന്നു, നമ്മൾ നിവർത്തിച്ചു പോകുന്നതായിട്ട് നമുക്കറിയാമല്ലോ. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ കടന്നു വരുന്ന സംശയങ്ങൾക്ക് ആ ചർച്ചയിലൂടെ സമാധാനം വരുന്നു. അത് നമ്മൾ അതുവരെ ധരിച്ചിരുന്ന ധാരണകൾ മാറുന്നു. അപ്പോൾ സംശയ വിപരീയങ്ങൾ മാറിപ്പോകുന്നു. അങ്ങനെ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തം നമുക്ക് വ്യക്തമായി വരുന്നു എന്നർത്ഥം. അപ്പോൾ മനനം എന്ന് പറയുന്നത് ദൃഢമായി വരുമ്പോൾ ഈ സിദ്ധാന്തം വ്യക്തമായി വരുന്നു. ആ വ്യക്തമായി വരുമ്പോൾ അവിടെ സംശയങ്ങൾ, വിപരീത ജ്ഞാനങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ അത് നിധ്യാസനമായി. അതാണ് ഇവിടുത്തെ നിധ്യാസനം. നിധ്യാസനത്തിന് ഇവിടെ വിചാരമാണ്. പക്ഷെ മനനവും നിധ്യാസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രവണം പുരോഗമിച്ച് മനനം പുരോഗമിച്ച് വരുമ്പോൾ നിധ്യാസനം. നിധ്യാസനത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ സിദ്ധാന്തം മാത്രമേ നമുക്ക് പിന്നെ വിചാരത്തിന് വിഷയമാകുന്നുള്ളൂ. ഈ പറയുന്ന പൂർവപക്ഷങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല. മനനത്തിൽ പൂർവപക്ഷങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കാരണം അതൊക്കെ നമ്മൾ നിലവിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന സംശയങ്ങളോ ആണ്. ആ സംശയങ്ങളും മനനത്തിൽ പരിഹരിക്കുന്നു. നിധ്യാസനത്തിലേക്ക് വരുമ്പോൾ പിന്നെ അത്തരം സംശയങ്ങളില്ല, വിപരീത ജ്ഞാനമില്ല. ആശയം ഗ്രഹിച്ചു കഴിഞ്ഞു, പക്ഷെ അത് അനുഭവത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഗ്രഹിച്ചു കഴിഞ്ഞ ആശയങ്ങളെ വീണ്ടും ദൃഢപ്പെടുത്തും, അതിൽ വ്യക്തതയുണ്ടാക്കുന്നു. സംശയങ്ങളെല്ലാം ദൂരീകരിച്ചാണെങ്കിലും ആശയത്തെ ആവർത്തിച്ച് ദൃഢപ്പെടുത്തുന്നു. ആവർത്തിയിലൂടെ ആശയത്തെ പരോക്ഷമായ നിലയിൽ നിന്നും അപരോക്ഷമായ ഒരു നിലയിൽ എത്തിക്കുന്നു. അതാണ് നിധ്യാസനം. അവിടെയും വിചാരമാണ്. അവിടെ വിചാരം എന്ന് പറയുമ്പോൾ കൂടുതൽ ഏകാഗ്രമായ വിചാരം, കൂടുതൽ വ്യക്തമായ വിചാരം. മനന സമയത്തുണ്ടാകുന്ന സംശയങ്ങളും വിപരീത ജ്ഞാനവും നിധ്യാസന സമയത്ത് പ്രായണ കുറവായിരിക്കും. അത് തീരെ ഇല്ലാതായി ആശയം അനുഭവത്തിലേക്ക് വരുമ്പോൾ അതിന് സാക്ഷാത്കാരം എന്ന് പറയും. അതാണ് ആത്മാവ ഹരി ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യ നിധ്യാസിതവ്യ. ആത്മാവാരെ ദ്രഷ്ടവ്യ, ആത്മാവിനെ സാക്ഷാത്കരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മനസ്സ് സംശയമുണ്ടാവും, എങ്ങനെ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കേണ്ടത്? ഉപായങ്ങളാണ് അടുത്ത് പറയുന്നത്. ശ്രോതവ്യ മന്ദവ്യ നിധ്യാസിതവ്യ ഋഷിയുടെ ഉപദേശമാണ്. ശ്രവണം ചെയ്യണം, മനനം ചെയ്യണം, ധ്യാനിക്കണം. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെയുള്ള ദേവതാധ്യാനം പോലെ അല്ല ഇത്. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് കൂട്ടുന്നത് ദേവതാധ്യാനമാണ്. അത്തരം ദേവതാധ്യാനമല്ല ഇത്. ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് ഏകാഗ്രമായ വിചാരമാണ്, നിധ്യാസനം. അതും ധ്യാനമാണ്. മനസ്സ് എവിടെ ഏകാഗ്രപ്പെടുന്നു അത് ധ്യാനമാണ്. ഇവിടെ ഈ ആത്മതത്വ പ്രതിപാദനത്തിൽ ആത്മവിചാരത്തിൽ ഏകാഗ്രപ്പെടുന്നു. ഇവിടെ സംശയങ്ങളും വിപര്യങ്ങളും കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് സിദ്ധാന്തപക്ഷത്തിൽ മാത്രം മനസ്സ് നയിക്കുന്നതുകൊണ്ട് അതിന് നിധ്യാസനം എന്ന് പറയുന്നു. അതാണ് സാധാരണ രീതിയിൽ പറയുന്ന ധ്യാനവും ഈ അദ്വൈതത്തിലെ നിധ്യാസനവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇത് പുസ്തകം നോക്കി വായിക്കുക എന്ന് പറയും. പുസ്തകം നോക്കി വായിക്കുമ്പോൾ അദ്വൈതത്തെ പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം നോക്കി വായിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ശ്രവണം, മനനം, നിധ്യാസനം എല്ലാം അവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും വേറൊരാള് വിശദീകരിക്കുന്ന കേൾക്കുന്നതും നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ പുസ്തകം എന്ന് പറയുന്നത് അക്ഷരം, അക്ഷരം പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങൾ ഉണ്ടാക്കുന്ന അത് ഗുരുക്കന്മാരുടെ ആശയം നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നു വായിക്കുമ്പോൾ. അതാണ് അവിടെ ശബ്ദം എന്ന് പറയുന്നത്, ആ ജ്ഞാനം ഉണ്ടാകുന്നത് ശബ്ദാത്മകമായിട്ടാണ്. തത്വമസി എന്ന് എഴുതിയിരിക്കുന്നവരടുത്ത് നമ്മൾ പുസ്തകം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലിപിയിൽ നിന്നും നമ്മൾ സ്മരിക്കുകയാണ് ആശയത്തെ. സ്മരിക്കുന്നത് എങ്ങനെ? ഭാഷയിലൂടെ. ഭാഷ എന്തോ നമ്മുടെ സ്വന്തം ഭാഷ, നമ്മുടെ സ്വന്തം ഭാഷയിലൂടെ അതിനെ സ്മരിക്കുന്നു. അവിടെ നമുക്ക് വരുന്ന അസൗകര്യം, നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ഉടൻ നിവർത്തിക്കുന്നതിന് ചിലപ്പോൾ ആ ഗ്രന്ഥത്തിൽ തന്നെ പിന്നീട് സംശയം നിവർത്തിച്ചെന്ന് വരും. പക്ഷെ ആ സംശയങ്ങൾ നിവർത്തിക്കുന്നതിന് നമുക്ക് ബാഹ്യമായൊരു സഹായമില്ല. അസയം നമ്മൾ ശബ്ദത്തിലൂടെ ശ്രവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതായത് വേറൊരാൾ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ നമുക്ക് വേറൊരു ശബ്ദം കൂടി ശ്രവിക്കുന്നതിനുണ്ട്. അതായത് ഈ ആശയത്തെ, ഇത് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്, ഈ ആശയത്തെ വിശദമാക്കുന്ന വേറൊരു ജീവന്റെ ശബ്ദം. അപ്പൊ ആ ശബ്ദത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ഇത് ശ്രവണം എന്ന് പറയുന്നത്, ശ്രുതി എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ടെന്നാണ്, നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന പോലെയല്ല. വായിക്കുമ്പോൾ ഗുരുക്കന്മാരുടെ ആശയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്, പക്ഷെ അവരുടെ ശബ്ദം നമ്മുടെ ഉള്ളിൽ കടക്കുന്നില്ല. ശ്രവണം നടത്തുമ്പോൾ എന്ത് വരുന്നു, വേറൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇവരുടെ ശബ്ദം കൂടി, അതായത് ഈ ആശയത്തെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ജീവന്റെ ശബ്ദം. ആ ശബ്ദത്തിലൂടെ നമ്മൾ ആശയത്തെ ഉൾക്കൊള്ളുന്നു, അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. അതാണ് ശ്രവണമെന്ന് പറയുന്നത്. മനനമെന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ, നമ്മൾ വേറൊരാളുടെ സഹായത്തോടുകൂടി, ബാഹ്യമായ ഒരു ആലംബനത്തോടുകൂടി, ഒരു ചർച്ചയിലൂടെ ഇത് ചെയ്യുമ്പോൾ അവിടെയും ഈ ശബ്ദം നമ്മളെ സഹായിക്കുന്നു. ശ്രവണ മനന, അതാണ് ജ്ഞാനം ശബ്ദജന്യം ആയ ജ്ഞാനം എന്നൊക്കെ ഇവിടെ പറയുന്നത്. ശ്രവണ മനന ഇതിഹാസം കൊണ്ടെല്ലാം അങ്ങനെ ഒരു സഹായമുണ്ട്. അതിന് ഈ പൂർവപക്ഷം സിദ്ധാന്തം എന്നെല്ലാം പറയുന്നത് ആത്യന്തികമായി നമ്മുടെ തന്നെ മനസ്സിൽ വരുന്ന സംശയങ്ങളും വിപരീത ഭാവനകളും തന്നെ. അത് ആ വ്യക്തിയുടെ സംസ്കാരമനുസരിച്ച് അതിന് മറ്റ് ദർശനങ്ങളുടെ ഒരു പശ്ചാത്തലം വരും. അത്തരം സംസ്കാരം ഇല്ലാത്തവർക്ക് അവരുടെ സ്വന്തം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരും. അതുകൊണ്ട് ഇതിൽ പറയുന്ന പൂർവപക്ഷങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റ് ദർശനങ്ങൾ അധ്യയനം ചെയ്യണം. ഇവിടെ പറയുന്ന ശ്രവണ മനന നിധ്യാസനങ്ങൾ ആണ് നമ്മൾ ഈ ചർച്ചയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശയം നമുക്ക് വ്യക്തമായി ധരിക്കാൻ കഴിയുന്നു, അതിനെക്കുറിച്ചുള്ള സംശയ വിവരങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിപ്പോൾ നിധ്യാസനം എന്ന് പറയുന്ന അവസ്ഥയില്ല. സംശയാത്മകമായി നമ്മുടെ മനസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനസ്സ് മനനം എന്ന അവസ്ഥ. ആ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് അവിടെ സംശയമോ ഇല്ല, ആശയഗ്രഹണം മാത്രം നടക്കുമ്പോൾ ശ്രവണം. അതാണ് ഈ അദ്വൈത ചിന്തയുടെ രീതി. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്, കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവുമാണ്. ഇതാണ് രണ്ട് വിഷയങ്ങൾ. കർമ്മത്തിന്റെ ഫലം സുഖദുഃഖങ്ങളാണെന്ന് പറഞ്ഞു, ജന്മം സുഖദുഃഖം, അതിന് താരതമ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കർമ്മത്തിന് താരതമ്യമുണ്ട്, കർമ്മം ചെയ്യുന്ന അധികാരികൾക്ക് താരതമ്യമുണ്ട്. കുറഞ്ഞ അധികാരികൾ, കൂടിയ അധികാരികൾ, യോഗ്യത കൂടിയവർ, യോഗ്യത കുറഞ്ഞവർ, അതനുസരിച്ച് അവരുടെ കർമ്മങ്ങൾക്ക് വ്യത്യാസം വരുന്നു. ഇതെല്ലാം കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. ശ്രൗത സ്മാർത്ത കർമ്മങ്ങൾ, ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, അതാണ് ഇവിടെ പ്രധാനമായി വരുന്നത്. ലൗകികമായ കർമ്മങ്ങൾക്കൂടെ വലിയ പ്രസക്തിയില്ല. ഈ കർമ്മങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, കർമ്മം ചെയ്യുന്നവൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അതിന്റെ ഫലം സുഖദുഃഖങ്ങൾക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവന്മാർ സുഖികളായും ദുഃഖികളായും കാണുന്നത്. ആ സുഖദുഃഖങ്ങളിൽ ഏറ്റക്കുറച്ചിലുള്ളൂ. ചിലർ അകാരണമായി കൂടുതൽ സുഖം അനുഭവിക്കുന്നു, ചിലർ വിപരീതമായി കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നു. അതിന് കാരണം അവരുടെ പുണ്യപാപങ്ങളാണ്. സത്കർമ്മങ്ങളിൽ നിന്ന് പുണ്യം ഉണ്ടാകുന്നു, പുണ്യത്തിൽ നിന്ന് സുഖം ഉണ്ടാകുന്നു. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പാപം, പാപത്തിൽ നിന്ന് ദുഃഖം. ഇതാണ് ഇവിടുത്തെ സാമാന്യമായ കർമ്മ നിയമം. അതുകൊണ്ട് കർമ്മഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്, സുഖദുഃഖാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്. മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖ താരതമ്യം അനുശ്രൂയര് തദ്ഹേതോ ധർമ്മസ്യ താരതമ്യം ഗമ്യത ധർമ്മതാരതമ്യാ അധികാരി താരതമ്യം പ്രസിദ്ധം ച അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് പറയുന്നത് തഥാച യാഗാദ്യ അനുഷ്ഠായിനാമേവ വിദ്യാ സമാധി വിശേഷാ ഉത്തരേണ തഥാഗമനം. അതുകൊണ്ട് എന്താണ് യാഗാദ്യ അനുഷ്ഠായിന, യാഗാദികൾ അനുഷ്ഠിക്കുന്നവർ, വേദത്തിൽ വിധിച്ചിരിക്കുന്ന യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, അത് യാഗം അതിനോടൊപ്പം ഉപാസനയും ജ്ഞാനകർമ്മ ജ്ഞാനകർമ്മം എന്ന് പറയും, അതായത് ഉപാസനയും കർമ്മവും അതനുഷ്ഠിക്കുന്നവർ, അത് യാഗാദി എന്ന് പറഞ്ഞിരിക്കും. യാഗം ഉപാസനയും ജ്ഞാനകർമ്മ സമുച്ചയം, കർമ്മവും ഉപാസനയും സമുച്ചയമായി അനുഷ്ഠിക്കുന്നവർ. ഇതെല്ലാം നാലാം അധ്യായത്തിൽ തന്നെ നമ്മളൊരു വിശദമായി ചർച്ച ചെയ്യും. ബ്രഹ്മസൂത്രത്തിന്റെ അവസാന അധ്യായത്തിൽ ഫലാധ്യായത്തിൽ ചർച്ച ചെയ്യും. അങ്ങനെ യാഗാദികൾ അനുഷ്ഠിക്കുന്നവർക്ക് എന്ത് വരുന്നു? വിദ്യാ സമാധി വിശേഷ, വിദ്യാ സമാധി ധ്യാനം കൊണ്ടുള്ള ഏകാഗ്രത, അങ്ങനെ വിദ്യാ സമാധി എന്ന് പറയും, ഉപാസന ധ്യാനം അതുകൊണ്ട് വരുന്ന ഏകാഗ്രത കൊണ്ട് ആ സമാധി വിശേഷ വിശേഷമായ ഉപാസനയുടെ ഏകാഗ്രത കൊണ്ട് ഉത്തരേണ പഥാഗമനം ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. ഗീതയിലും മറ്റും ഇക്കാര്യം വിശദമാക്കുന്നുണ്ട്, ഉപനിഷത്തുകളിലും പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ തന്നെ അവസാനം ഇത് വിശദമായി ചർച്ച ചെയ്യും. പ്രത്യേകമായ ഉപാസനകൾ ശീലിക്കുന്നവർ ആ ഉപാസനയുടെ ഫലമായിട്ട് അവർക്ക് സ്വേച്ഛയാ ശരീരം വെടിയുന്നതിന് കഴിയുന്നു. അതിവിടെ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയും, അവർ ഈ സമാധി വിശേഷം എന്നിവിടെ പറഞ്ഞ ഏകാഗ്രത കൊണ്ട്, ഉപാസന കൊണ്ട് അവരുടെ മനസ്സിന് കിട്ടുന്ന ഏകാഗ്രത കൊണ്ട് പ്രാണനെ ഹൃദയത്തിൽ ഏകാഗ്രപ്പെടുത്തി മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നെല്ലാം പ്രാണനെ പിൻവലിച്ച് ഹൃദയത്തിൽ ആ പ്രാണനെ ഏകാഗ്രപ്പെടുത്തി ഹൃദയത്തിൽ നിന്നും മൂർധാവിലേക്ക് പോകുന്ന നാഡിയിലൂടെ ആ ജീവനെ പ്രവേശിപ്പിച്ച് ബ്രഹ്മരന്ധ്രത്തിലൂടെ ആ ജീവനെ ഊർധ്വലോകത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. അതായത് ബ്രഹ്മലോകത്തിലേക്ക് ഇങ്ങനെ നയിക്കുന്നു എന്ന് ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. ഇതൊരു അഭ്യാസത്തിന്റെ ഫലമാണ്. ഈ പറയുന്ന കർമ്മ ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനം കൊണ്ട് മനസ്സിലുണ്ടാകുന്ന ഏകാഗ്രത, ആ ഏകാഗ്രതയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അഭ്യാസത്തിലൂടെ ജീവന് മൂർധാവിലൂടെ പുറത്തേക്ക് വിടുന്നത്. ഇത് മുക്തിയാണെന്ന് ഇവിടെ പറയുന്നു. ഇത് ധ്യാനത്തിന്റെ ഫലമാണ്, ജ്ഞാനത്തിന്റെ ഫലമല്ല. ഇതും സംസാര അന്തർഗതമാണ്. അദ്വൈതി പറയുന്ന എന്താണ്? ഇതും സംസരണമാണ്, ജീവന്റെ ഗതിയാണ്. എന്നുവെച്ചാൽ ഇത് സംസാരത്തിന്റെ ഉൾപ്പെടുന്നതാണ്, സംസാരത്തിൽ നിന്ന് മുക്തമായൊരവസ്ഥയല്ല. ഇത് ശ്രേഷ്ഠമാണ്. സാധാരണയുള്ള മരണത്തെ അപേക്ഷിച്ച് ഇങ്ങനെ മരിക്കുന്നത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ശരീരം വിട്ടുപോകും. സാധാരണ മരിക്കുമ്പോൾ പ്രാണൻ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും വഴിക്ക് പുറത്തു പോകാം, പ്രാണൻ ജീവന്റെ കർമ്മഗതി അനുസരിച്ച് അങ്ങനെ പോവാം എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല, ആ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് ഉപാസകൻ ആ പ്രാണനെ സ്വാധീനിച്ച് ഈ പറയുന്ന നാഡിയിലൂടെ മൂർധാവിലൂടെ നേരെ ബ്രഹ്മലോകത്തിലേക്ക് യാത്രയാകുകയാണ് ആ ജീവൻ. അപ്പോൾ അത് ശ്രേഷ്ഠമാണ്. പക്ഷേ സദ്യവും മുക്തി അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് നികൃഷ്ടമാണ്. മുക്തി ഇങ്ങനെയല്ല നേടേണ്ടത് എന്ന് പറയുന്നു. സസ്യ പ്രാണാഹ നവക്രാമന്തി, നമ്മളിനി നാലാം അധ്യായത്തിലൊക്കെ ഇത് ചർച്ച ചെയ്യും. അവിടെ പ്രാണനുക്രമണം സംഭവിക്കുന്നില്ല. തത്വജ്ഞാനിയുടെ ദേഹം നശിക്കുന്ന സമയത്ത് ജ്ഞാനി ഇങ്ങനെ ഒരു അഭ്യാസം ചെയ്യുന്നില്ല. ആ സമയത്ത് സമാധിയിലിരിക്കുന്നില്ല. സമാധി പരിശീലിച്ചിട്ട് കണ്ണുകൂട്ടി കാലും മുടക്കി പത്മാസനത്തിൽ ഇരുന്നിട്ടല്ല മരിക്കുന്നത്. അങ്ങനെ മരിക്കേണ്ട ആവശ്യമില്ല. തത്വജ്ഞാനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇക്കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചർച്ച ചെയ്യും. അങ്ങനെ മരിക്കുന്നതാണ് സമാധി. അതെല്ലാം പറയുന്നത് ഇവിടെ പറയുന്ന യോഗികളെ സംബന്ധിച്ചിടത്തോളമാണ്, തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളമല്ല. തത്വജ്ഞാനിയുടെ മരണം, അതായത് ശരീരനാശം, മരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരനാശമെന്നേ ഉള്ളൂ. അത് ഏത് തരത്തിൽ സംഭവിക്കാം, ശരീരനാശവും മുക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാരെങ്കിലും കഴുത്ത് വെട്ടിക്കളഞ്ഞാലും മുക്തിക്ക് ദോഷമില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ മുമ്പിൽ ചെന്ന് ഒരാൾ തല ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞത്, തല വേണമെങ്കിൽ നിനക്ക് എടുത്തു, കാരണം ഈ തല കൊണ്ട് എനിക്ക് ഇനി പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കാരണം നേടേണ്ടത് നേടിക്കഴിഞ്ഞു, അപ്പം പിന്നെ ആ തല അറുത്ത് കളഞ്ഞു എന്ന് വിചാരിച്ച് ജ്ഞാനിക്ക് ഇവിടെ മുക്തിക്ക് തടസ്സമൊന്നുമില്ല. മുക്തൻ ഏത് തരത്തിലായാലും ആ മുക്തിക്ക് ഭംഗം വരുന്നില്ല. അതുകൊണ്ട് സമാധിയിൽ ഇരുന്ന് മരിക്കണമെന്നില്ല ജ്ഞാനി തത്വജ്ഞാനി മുക്തൻ. തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ മുക്തപുരുഷൻ. മുക്തൻ അങ്ങനെ ഒരു നിയമങ്ങളില്ല. കടന്നു മരിച്ചാലും മതി, നടന്നു മരിച്ചാലും മതി, എങ്ങനെ വേണമെങ്കിലും മരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ഈ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അയാൾ അവസാനം ഇങ്ങനെ തന്നെ മരിക്കണം. എന്നാൽ മാത്രമേ, അതായത് അയാളുടെ ശരീരനാശം ഇങ്ങനെ തന്നെ സംഭവിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് ഉത്തരായണ മാർഗത്തിലൂടെ
1: ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ബ്രഹ്മലോകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ കൽപ്പത്തിന്റെ അവസാന കാലം വരെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്ന് ബ്രഹ്മാവിന്റെ ആ ഒരു കൽപ്പം തീരുമ്പോൾ ഇയാളും മുക്തനായി തീരുന്നു എന്നാണ്. അവിടെ ഇരിക്കുന്നു മുക്തി തന്നെയാണ്, പക്ഷെ എന്നാലും അവിടെ പ്രാരബ്ധം അവസാനിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന മഹാന്മാർ വീണ്ടും ലോകത്തിലേക്ക് അവർ തിരിച്ചു വരികയും മനുഷ്യരൂപം എടുക്കുകയും വീണ്ടും ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നെല്ലാം നമ്മുടെ ബ്രഹ്മസൂത്രത്തിൽ ചർച്ചയുന്നു. അവര് വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ജന്മസിദ്ധന്മാരായിരിക്കും, ജന്മനാൾ തന്നെ അവര് ജ്ഞാനികളായിരിക്കും. അങ്ങനെ അവർ പ്രവർത്തിക്കുന്നതായിട്ടും മറ്റും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, യാഗാദി അനുഷ്ഠായിനാം, യാഗാദികൾ അനുഷ്ഠിക്കുന്നവർ വിദ്യാ സമാധി വിശേഷാത്, അവരുടെ ഉപാസന കൊണ്ടുണ്ടാകുന്ന ഏകാഗ്രതയിലൂടെ ഉത്തരേണ പഥാഗമനം, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. ആ പോകുന്ന വിധങ്ങളെല്ലാം ഉപനിഷത്തുകളിൽ വിശദീകരിക്കുക. നമ്മൾ അവിടെ പഠിക്കേണ്ടതാണ് പോകുന്ന വഴിയും മറ്റും. കേവലൈഹി ഇഷ്ടാപൂർത്ത ദത്ത സാധനേഹി ഭൂമാതിക്രമേണ ദക്ഷിണേന പഥാഗമനം. ഇതല്ലാതെ മറ്റിടത്ത് ഉപാസനയും കർമ്മവും, ഇങ്ങനെ അല്ലാതെ സാധാരണ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവർ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു, അതായത് സ്വർഗമെന്ന് നമ്മൾ പറയുന്നത്. അതാണ് ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നത്. ബ്രഹ്മലോകത്തിലും പല സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നു, അവിടെ പോയാൽ തിരിച്ചു വരുന്നതുണ്ട്, തിരിച്ചു വരാത്തതുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്നവർ തിരിച്ചു വന്നാലും ഈ സംസാരത്തിൽ പെടത്തില്ല. ഭൂമിയിലേക്ക് വന്നാലും അവരിവിടെ വന്നിട്ട് അവര് സ്വേച്ഛയായി ഇവിടെ വരികയും തിരിച്ചു പോവുകയും ചെയ്യും. അവർക്കൊരിക്കലും സംസാരത്തിന് ദോഷങ്ങൾ ബാധിക്കുന്നില്ല. പക്ഷെ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവർ അങ്ങനെയല്ല, അവർ പോയിട്ട് അവർ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സംസാരിയായിട്ട് തന്നെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ശേഷ കർമ്മമനുസരിച്ച്, അവശിഷ്ട കർമ്മമനുസരിച്ച് അവർക്ക് ഇവിടെ ജന്മം കിട്ടുന്നു എന്നാണ്. അവരെങ്ങനെയുള്ളവരാണ്? ഇഷ്ടാപൂർത്ത ദത്ത സാധന, ഇഷ്ടം പൂർത്തം ദത്തം ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കേവല കർമ്മങ്ങളെന്ന് പറയും, മറ്റത് ഉപാസനാ സഹിത കർമ്മങ്ങളെന്ന് പറയും. കേവല കർമ്മങ്ങളെന്ന് പറയുന്ന ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അഗ്നിഹോത്രം, തപസ്, സത്യം, വേദാനാം ചാനുപാലനം, ആതിഥ്യം, വൈശ്വദേവം ച ഇഷ്ടമിത്യ വിധീയതി. അഗ്നിഹോത്രം വേദത്തിന് നിർദ്ദേശിക്കുന്ന കർമ്മമാണ്. തപസ്, കൃത്രം, ചാന്ദ്രായണം തുടങ്ങിയ കഠിനമായ വ്രതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ കർശനമായ നിയമങ്ങളുള്ള വ്രതങ്ങളാണ് കൃത്രം, ചാന്ദ്രായണം തുടങ്ങിയ. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് ഓരോ പക്ഷത്തിൽ വളരെ ചെറിയ മാത്രയിൽ ഭക്ഷണം തുടങ്ങി ചന്ദ്രന്റെ വൃദ്ധിക്കനുസരിച്ച് അതിന്റെ അളവ് കൂട്ടിക്കൂട്ടി അവസാന ദിവസം, അതായത് 15 ദിവസത്തെ ഒരു പക്ഷം തീരുന്ന ദിവസം പൂർണ്ണമായ ഒരാളിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു വീണ്ടും 15 ദിവസം കൊണ്ട് ഏറ്റവും മിനിമം ആഹാരം കഴിക്കും. 3 നേരം കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില വ്രതങ്ങൾ, ക്ലേശകരമായ വ്രതങ്ങൾ, അതാണ് തപസ്, പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ്. ഇതെല്ലാം ചില ദുരിതങ്ങൾ ക്ഷയിക്കുന്നതിന് വേണ്ടിയും ചില സിദ്ധികൾ നേടുന്നതിന് വേണ്ടിയും അനുഷ്ഠിക്കാറുണ്ട്. അത് അഗ്നിഹോത്രം, തപസ്, പിന്നെ സത്യം പറയുക, സത്യ പരിപാലനം. അഗ്നിഹോത്രം, തപസ്, സത്യം, വേദാനാം ച അനുപാലനം, വേദം അധ്യയനം ചെയ്യുക, അധ്യാപനം ചെയ്യുക, രണ്ടും പേരും പഠിക്കുക, പഠിപ്പിക്കുക. ആതിഥ്യം, അതിഥി സൽക്കാരം, വൈശ്വദേവം, അത് വേദത്തിൽ വിശ്വദേവ വിശ്വദേവന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് ബലിതൂവയും മറ്റും. വൈശ്വദേവം ച, അതാണ് ഇഷ്ടകർമ്മങ്ങൾ എന്ന് പറയുന്നത്. സ്മൃതികളിലും മറ്റും ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഇഷ്ടകർമ്മങ്ങൾ, പൂർത്ത കർമ്മങ്ങൾ എന്ന് പറയുന്നു. വാപി, കൂപ, തടാകാദി, ദേവത, ആയതനാനിച, അന്നപ്രദാനം, ആരാമ, പൂർത്തമിത്യ വിധീയത. വാപി, കിണർ, വാപി എന്ന് പറയുന്നത് വലിയ കിണറുകൾ, അതായത് ആ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കോരാ, അങ്ങനെയുള്ള കിണറുകളാണ്. അതായത് വാൽക്കിണർ എന്ന് പറയും. ചില ഭാഗത്തൊക്കെ അങ്ങനെ വെട്ടാറുള്ളൂ നമ്മുടെ നാട്ടിൽ. അതിന്റെ ഒരു സൈഡിൽ കൂടി ആ കിണറിലേക്ക് ഇറങ്ങി വെള്ളം കോരി വരാം, മൃഗങ്ങൾക്കെല്ലാം അതിനകത്ത് ഇറങ്ങി വെള്ളം കുടിക്കാം. അങ്ങനെയുള്ളതാണ് വാപി എന്ന് പറയുന്നത്. ഒരു സൈഡിൽ കൂടി ഒരു ചാല് ചരിച്ചൊരു ചാല് കെട്ടിയിരിക്കുന്നു, അതിന്റെ അകത്ത് പോയി വെള്ളം എടുക്കത്തക്ക സൗകര്യം, അങ്ങനെ വാപി എന്ന് പറയും. കൂപം, സാധാരണ കിണർ, തടാകങ്ങൾ, കുളങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുക, അതാണ് പൂർത്ത കർമ്മം എന്ന് പറയുന്നത്. ഇതൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ പൊതുവായി ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക്, അതാണ് പൂർത്ത കർമ്മം. വാപി, കൂപ, തടാകാദി, ദേവത ആയതനാനിച്ച, ദേവത ആയതനങ്ങൾ, അമ്പലങ്ങൾ, അത് നിർമ്മിക്കുക. അന്നപ്രദാനം, അന്നദാനം ചെയ്യുക, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, അന്നദാനം. ആരാമം, പൂന്തോട്ടങ്ങളും മറ്റും നിർമ്മിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ പൊതുവായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവൃത്തികൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇതിനെ പൂർത്ത കർമ്മം എന്ന് പറയുന്നത്. ഇഷ്ടം, പൂർത്തം, ദത്തം. ദത്തകർമ്മം എന്ന് പറയുന്നത് ദുഃഖി ആരെങ്കിലും സഹായത്തിനായി വന്നു കഴിഞ്ഞാൽ അതായത് ഒരാൾ കഷ്ടപ്പെട്ട് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭയം കൊടുക്കുക, ശത്രുപീഡയിലും മറ്റും വന്ന് അഭയം ആവശ്യപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കുക, അത് ദത്തകർമ്മത്തിൽപ്പെടുന്നു. അഹിംസ ദത്തകർമ്മത്തിൽപ്പെടുന്നതാണ്. സാധാരണ ദാനം അത് ദത്തകർമ്മത്തിൽപ്പെടുന്നതാണ്. ഇതിനാണ് ദത്തകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇഷ്ടം, പൂർത്തം, ദത്തം, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക. സാധാരണ എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത എന്താണോ, ഇത്തരം കർമ്മങ്ങളോടൊപ്പം ഇതും വൈദികമായ കർമ്മങ്ങളും ലൗകികമായ കർമ്മങ്ങളും ഉണ്ട് ഇതിന്. ഇതിനോടൊപ്പം ഉപാസനയില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇഷ്ടപൂർത്തത്വങ്ങളുടെ കർമ്മങ്ങളുടെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ കർമ്മങ്ങളിൽ ഉപാസന കൂടിയുണ്ട്, ഇവിടെ ഉപാസനയില്ല, കേവലം കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നു. സാധാരണ മനുഷ്യർ ഉണ്ടല്ലോ, സോഷ്യൽ വർക്കർ എന്ന് പറയുന്നു, ആൾക്കാർ ചെയ്യുന്ന പോലെയുള്ള കർമ്മങ്ങൾ. അങ്ങനൊരു ആധ്യാത്മിക വശമില്ലെന്ന് പറയാം, അതില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്, അത് എത്ര വലിയ ശ്രേഷ്ഠമായ കർമ്മമായാലും ശരി, അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വരുന്നു, അങ്ങനെ കർമ്മം ചെയ്യുന്നവർക്ക് കാമനയുണ്ട്, ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മമാണ്, ആ പുണ്യകർമ്മത്തിന് എനിക്ക് ഫലമുണ്ടാകണം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന നിഷ്കാമ കർമ്മം ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ അവിടെ ഉപാസനയുണ്ട്, ഇവിടെ അതില്ല. ഇവിടെ എന്ന് പറയുന്ന ചെയ്യുന്നത് ഒരേ കർമ്മം തന്നെയാണ്, ഇവിടെ ഉപാസന എന്ന് പറയുന്ന ഒരു വശമില്ല. ജനങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു, ആധ്യാത്മികമായ ഒരു സൈഡില്ലെന്ന് നമുക്ക് പറയാം. എന്നാൽ അതിന് നന്മയുണ്ട്, നന്മയുടെ വശമുണ്ട്, സദുദ്ദേശമുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അതിൽ ഫലത്തിനുള്ള ആഗ്രഹമുണ്ട്, ഇങ്ങനെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫലം കിട്ടണം, പുണ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന നിഷ്കാമ കർമ്മമല്ല ഇവിടെ പറയുന്നത്, ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങളെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതാണ് അടുത്ത് പറയുന്നത്, കേവലേഹി ഇഷ്ടാപൂർത്ത ദത്ത സാധനേഹി ധൂമാതിക്രമേണ, ധൂമ മാർഗത്തിലൂടെ ദക്ഷിണേന പഥാഗമന, ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു, ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നു. ഇയാൾ ഈ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത്. ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നു, കർമ്മഫലം അനുഭവിച്ചതിന് ശേഷം തിരിച്ച് അവന്റെ ശേഷിക്കുന്ന കർമ്മം എങ്ങനെയോ അതനുസരിച്ച് ഈ ലോകത്തിലേക്ക് വരുന്നു, ഇവിടെ ജീവിക്കുന്നു, വീണ്ടും കർമ്മം അനുസരിച്ച് ജന്മം മുന്നോട്ട് പോകുന്നു. സംസാരം അവിടെ അവസാനിക്കുന്നില്ല, ജനന മരണവും ദുഃഖവും സുഖവും ഒന്നും അവിടെ അവസാനിക്കുന്നില്ല. ഇതിന് ദക്ഷിണായന മാർഗം എന്ന് പറയുന്നു, മറ്റത് ഉത്തരായണ മാർഗം. അപ്പൊ കേവല കർമ്മികൾക്ക് ദക്ഷിണായന മാർഗവും ഉപാസനാസഹിതമായി കർമ്മം ചെയ്യുന്നവർക്ക് ഉത്തരായണ മാർഗവും, ഇത് ശ്രുതികളിൽ പറയുന്നതാണ്. ഇത് രണ്ടും സംസാരമാണ്, സംസാര ഗതമാണ്. ഗതാഗതം കാമകാമാ ലഭന്തി ഗീതയിൽ പറയും. ഈ രണ്ട് മാർഗത്തെക്കുറിച്ചും ഗീതയെ വിശദീകരിച്ചതിന് ശേഷം പറയും. കാമകാമന്മാര്, കാമ്യമായ സുഖങ്ങളെ കാമിക്കുന്നവര്, കാമകാമന്മാര്, കാമ്യങ്ങളായിരിക്കുന്ന വസ്തുക്കളെ, സ്വർഗം വരെയുള്ള സുഖങ്ങളാകാം, അതിനെ കാമിക്കുന്നവര് ഗതാഗതം ലഭന്തി, അവർക്ക് ഗതാഗതമാണ്, പോക്കുവരവാണ്, ഇവിടെ നിന്ന് പോകുന്നു, തിരിച്ചിവിടേക്ക് വരുന്നു എന്ന് പറയുന്നു. അതിൽ ദക്ഷിണായന മാർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉത്തരായണ മാർഗം. ലൗകിക കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് സാധാരണ കർമ്മങ്ങൾ, അതേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പറയുന്ന ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുക, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസന സഹിതമായ കർമ്മങ്ങൾ എന്ന് പറയും. അതിൽ നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കർമ്മമല്ല, ഉപാസന സഹിതമായ കർമ്മമല്ല, അതിലും വ്യത്യാസമുണ്ട്. നിഷ്കാമ കർമ്മങ്ങളിൽ കാമന കൂടി ഇല്ല, കാമ്യകർമ്മങ്ങളെ അവിടെ ഒഴിവാക്കുന്നു. കാമ്യകർമ്മങ്ങളെ ഒഴിവാക്കിയിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് നിഷ്കാമകർമ്മം. അതിന്റെ ഫലം ദക്ഷിണ ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമല്ല, മറിച്ച് ചിത്തശുദ്ധിയാണ്. ആ സമയം ഇവിടെ പറയുന്ന ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്ന എന്തുകൊണ്ട് അവിടെയും കാമനയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകുന്നത്, സുഖകാമന ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. നിഷ്കാമകർമ്മിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ അയാൾ കർമ്മത്തിന്റെ സാധ്യത്വേന ഫലത്വേന മോക്ഷത്തെ കൂടി കാംക്ഷിക്കുന്നില്ല, ചിത്തശുദ്ധിയെ കൂടി കാമിക്കാതെ കർമ്മം ചെയ്യുന്നു. അപ്പോൾ അത് നിഷ്കാമകർമ്മമായി, അതുകൊണ്ട് ആ കർമ്മം ഫലം കൊണ്ട് അവനെ ബന്ധിക്കുന്നില്ല, മറിച്ച് ചിത്തശുദ്ധിയിലൂടെ അവനെ മുക്തനാക്കുന്നു. അതുകൊണ്ട് അത് വേറെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനവും നമ്മളെ ബന്ധിക്കുക ദക്ഷിണായന മാർഗത്തിലൂടെ കൊണ്ടുപോകും, അതുകൊണ്ട് അത് വേണോ വേണ്ടേ എന്നുള്ള ചിന്തയ്ക്ക് ഇവിടെ അവസരമില്ല. ഇതെല്ലാം വേറെ വേറെയാണ് കർമ്മങ്ങൾ. പറയുന്നത് തത്രാപി സുഖ താരതമ്യം തത് സാധന താരതമ്യം ച ശാസ്ത്രാദ് യാവത് സംവാദം ഉഷിത്വ ഇത്യസ്മാത് ജന്യതേ. പറയുന്ന ഈ കർമ്മങ്ങളെ രണ്ട് തരത്തിലുള്ള ഗതിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അധികാരി താരതമ്യം സുഖതാരതമ്യം എല്ലാം ശാസ്ത്രത്തിൽ പറയുന്നു എന്നാണ്. തത്രാപി സുഖതാരതമ്യം, ബ്രഹ്മലോകത്തിലാണ് ഏറ്റവും വലിയ സുഖം. നമ്മൾ അത് കഴിഞ്ഞ് സുഖതാരതമ്യത്തെ കുറിച്ച് പറയുമ്പോൾ പറയും.
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.

പ്രതിക്ഷിണായ മന്ത്രവർണ തത്ര പ്രാണനാദി ക്രിയാവിശിഷ്ടസ്യ ദർശന ഹേതുമാഹ. സൃഷ്ടിയെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ പറയുന്നത് ആത്മൈകത്വ പ്രതിപത്യർത്ഥം, ആത്മൈകത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് വാക്യങ്ങൾ. അപ്പൊ സൃഷ്ടിയോ, സൃഷ്ടിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന സൃഷ്ടിയെക്കുറിച്ചാണ്. സൃഷ്ടിയും അതിനു വേണ്ടി തന്നെ അന്നവിടെ പറഞ്ഞു രൂപം രൂപം പ്രതിരൂപവും ബഭുവ, രൂപൻ രൂപം പ്രതിരൂപവും ബഭുവ. ഓരോ ഉപാധികളിലും ഇവിടെ പ്രതിരൂപം ഉണ്ടായി, പ്രതിബിംബം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രതിബിംബം പോലെയാണ് ഓരോ ഉപാധികളിലും, അന്ധകരണ ഉപാധികളിലും, ഓരോ ബുദ്ധി തുടങ്ങിയ ഉപാധികളിലും ജീവഭാവം, അതാണ് ഇവിടുത്തെ പ്രതിബിംബം. അതുണ്ടായി സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആകാശം, വായു ക്രമത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയും. ഈ രീതിയിലും പറയും എന്താണ് അത്, പ്രതിബിംബ രൂപത്തിൽ ജീവൻ ആവിർഭവിച്ചു അങ്ങനെ പറയും. അതാണ് രൂപം രൂപം പ്രതിരൂപം വെക്കുക. അതിനുവേണ്ടി തദസ്യ രൂപം പ്രതിജക്ഷനായ, എന്തിനു വേണ്ടി അങ്ങനെ സൃഷ്ടി സംഭവിച്ചു, അല്ലെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് എന്തിനങ്ങനെ വർണ്ണിക്കുന്നു പറയുന്നു. പ്രതിജക്ഷനായ ആത്മ യാഥാത്മ്യ പ്രതിഖ്യാപനായ, പ്രതിജക്ഷനായ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. ആത്മ യാഥാത്മ്യ പ്രതിഖ്യാപന, ആത്മ യാഥാത്മ്യം, ആത്മാവിന്റെ വാസ്തവസ്ഥിതി, ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം, അവന്റെ ആ ജീവന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രതിഖ്യാപനായ, അതിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജീവന് തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടി. ആ ജീവന് സൃഷ്ടിപ്പെട്ടതാണ്, ആ സൃഷ്ടിപ്പെട്ട ജീവന് തന്നെ എന്താണ് തന്റെ സ്വരൂപം എന്ന് വെളിപ്പെടണം. അതെങ്ങനെ, അന്യഥ അനാദി അനർവചനീയ അവിദ്യാപ്രാകൃതസ്യ ബുദ്ധിപ്രതി ഉപാധി പ്രതിബിംബഭാവേ സ്വരൂപ പ്രകാശ അനുപത്തെ. ഈ ബുദ്ധിവൃത്തി എന്ന് പറയുന്ന ഒരു ഉപാധി, ഉപാധിയിലൂടെയാണ് ഈ പ്രതിബിംബം ഉണ്ടായത്, അല്ലെങ്കിൽ ജീവഭാവം ഉണ്ടായത്. ആ ബുദ്ധി എന്ന് പറയുന്ന ഉപാധിയെ ആശ്രയിച്ച് ഈ ജീവഭാവം വന്നു. ആ ബുദ്ധിയെ ആശ്രയിച്ചിട്ട് തന്നെ ആ ജീവൻ സ്വസ്വരൂപത്തെ അറിയും. അപ്പൊ മുഴുവൻ സൃഷ്ടിയുടെയും ആത്യന്തികമായ താല്പര്യം ഇത് തന്നെയാണ്. ആ സൃഷ്ടിക്ക് മറ്റൊരു ഉപയോഗമൊന്നുമില്ല, ആ ജീവന്റെ സ്വരൂപ സാക്ഷാത്കാരം എന്ന് പറയും. അതാണ് ഈ സൃഷ്ടിയുടെ വാസ്തവ പ്രയോജനമെങ്കിൽ ശ്രുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നു, പലതരത്തിൽ വർണ്ണിക്കുന്നു. അതെല്ലാം ആ ജീവന് ആ വാക്യങ്ങളിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആണ് തദസ്യ രൂപം പ്രതിജക്ഷനായ, അതിന് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് സൃഷ്ടിയുടെ പ്രയോജനം. ആർക്കാണിത് പ്രയോജനപ്പെടേണ്ടത്? ജീവന്. അപ്പൊ ജീവന് സൃഷ്ടിയെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ശ്രുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്ന എന്തിനു വേണ്ടി? ജീവന് ഈ സൃഷ്ടി അനുഭവപ്പെടുന്നത് അതെന്തിനു വേണ്ടി? സൃഷ്ടി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, ജാഗ്രത സ്വപ്ന രൂപത്തിൽ അനുഭവപ്പെടുന്നു. പ്രപഞ്ചം രണ്ടു തരത്തിലേ അനുഭവപ്പെടുന്നുള്ളൂ, ജാഗ്രത. ഇതെന്തിനു വേണ്ടി? അത് സ്വസ്വരൂപത്തെ അറിയുന്നതിനു വേണ്ടി.
ഈ സൃഷ്ടി അല്ലെങ്കിൽ ഈ പ്രപഞ്ച അനുഭവം ഇല്ലെങ്കിൽ സ്വസ്വരൂപത്തെ അറിയാൻ കഴിയത്തില്ലേ? ഇല്ല. കാരണം സൃഷ്ടിയുടെ ഈ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഒരേ ഒരു അനുഭവം സുഷുപ്തിയുടെ അനുഭവം. ജാഗ്രത സ്വപ്നങ്ങളില്ലെങ്കിൽ പിന്നീട് ശേഷിക്കുന്ന എന്താണ്? കേവലമായ സുഷുപ്തി. അവിടെ ഒരു ബോധവുമില്ല, ആത്മബോധവുമില്ല, പ്രപഞ്ചബോധവുമില്ല. മറ്റൊരു സ്ഥലത്ത് അറിയാൻ വഴിയില്ല. ഈ മൂന്ന് അനുഭവം അല്ലാതെ മറ്റൊരു സ്ഥലമില്ല ജീവൻ. അങ്ങനെ ഒന്ന് ജീവന്റെ അനുഭവത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ അന്തർഭവിച്ചിരിക്കും. അപ്പൊ സുഷുപ്തിയിൽ നിന്ന് വിട്ട് ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുന്നു, പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന അവിടെ ജീവഭാവം വന്നു. അതുവരെ ജീവഭാവം ഉണ്ടായിരുന്നു, അതുവരെ പരഭാവത്തിലായിരുന്നു. ആ പരഭാവം വിട്ട് ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ജീവൻ തന്നെ അനുഭവിക്കുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അടുത്ത് അതിനെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഓരോ ഭാവത്തിൽ കർത്താവായും ഭോക്താവായും വിജ്ഞാതാവായും മന്ദാവായും മനനം ചെയ്യുന്നവനായും അറിയുന്നവനായും എല്ലാം മാറുന്നുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ പ്രയോജനം? പറയുന്നു ഇവിടെ ഈ ബുദ്ധിവൃത്തിയിലൂടെ ഇതറിയാൻ പറ്റും. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. എന്താണ് ഈ അറിവ്? ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അത് സ്വാഭാവികം ബുദ്ധി ആശ്രയിച്ചിട്ട് അറിയുന്നു. അന്നൊരുപാട് ഉപാധികളെ ആശ്രയിക്കേണ്ടി വരുന്നു, ബാഹ്യമായ നാമരൂപങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു, കരണങ്ങളെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു, ശരീരത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാലേ പ്രപഞ്ചാനുഭവം സ്വാഭാവികമാണ്. അതേ ബുദ്ധിവൃത്തിയെ തന്നെ ബാഹ്യമായ നാമരൂപങ്ങളെ ആശ്രയിക്കാതെ, ഇന്ദ്രിയങ്ങളെ കർണങ്ങളെ ആശ്രയിക്കാതെ കേവലമായ ബുദ്ധിവൃത്തിയെ ആശ്രയിച്ചിട്ട്, ഏകമായ ഉപാധി ആശ്രയിച്ചിട്ട് സ്വരൂപത്തെ അറിയുന്നു. അങ്ങനെ ബുദ്ധിവൃത്തി ഉപാധി ആ പ്രതിബിംബം തന്നെ എന്ന് പറഞ്ഞല്ലോ, ബുദ്ധിവൃത്തിയുള്ള പ്രതിബിംബമായ സ്വരൂപത്തിലുള്ള ആ ജീവൻ ബുദ്ധിവൃത്തിയാകുന്ന ഉപാധിയിലൂടെ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ അറിവും സ്വാധീനം എന്ന് പറയുന്നത്. അതൊരു ഭാനമാണ്, അതൊരു പ്രതീതിയാണ്, അത് സ്വാഭാവികമാണ്, അതിന് ബുദ്ധിവൃത്തി ആശ്രയിക്കുന്നുണ്ട്. ബുദ്ധിവൃത്തിയുടെ ആത്യന്തികമായ പ്രയോജനം തദസ്യ രൂപം പ്രതിജക്ഷനായ ഇതി മന്ത്രവർണ്ണ, അത് ബുദ്ധിവൃത്തിയിലൂടെ അറിയുന്നത്. അറിയേണ്ടത് സ്വസ്വരൂപത്തെയാണെങ്കിലും ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപൂർണമായ അറിവാണ്. അതിനടുത്ത് പറയുന്നു, തത്ര പ്രാണനാദി ക്രിയാവിശിഷ്ടസ്യ ദർശനേ ഏതുമാ. ബുദ്ധിവൃത്തിയിലൂടെ പരമാർത്ഥത്തിൽ അറിയേണ്ടത് സ്വസ്വരൂപത്തെയാണ്. ശ്രവണം മനനം എന്നെല്ലാം പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ അറിയുന്നത് എന്താണ്? ആ ജീവഭാവത്തെ അറിയുന്നു. അതാണ് പ്രാണനാദി ക്രിയാവിശിഷ്ട, അത് ആ ജീവഭാവം. അതിനെ അറിയുന്നു. അതെന്തുകൊണ്ട്? അതടുത്ത് പറയുന്നു, അകൃഷ്ണോ ഹിസ ശ്രുതിയിൽ പറയുന്നു, ആ അറിവ് അപൂർണമാണ്, പൂർണമായ അറിവ്. എന്തുകൊണ്ട്? ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട്. അകൃഷ്ണോ ഹിസ പ്രാണന്നേവ പ്രാണോ നാമഭൂതി വദൻ വാക് പശ്യൻ ചക്ഷുഹു ശൃണ്ണുൻ ശ്രോത്രം മന്വാനോ മനഃ താന്യസേതാനി കർമ്മനാമാന്യേവ സയോ അത ഏകൈക ഉപാസ്തേ സൃഷ്ടിയുടെ അനുഭവം അത് അപൂർണമാണ്. എന്തുകൊണ്ട്? ഉപാധികളെ ആശ്രയിച്ചറിയുന്നുണ്ട്. ഉപാധികളെ ആശ്രയിച്ചറിയുന്ന ഏതറിവായാലും അപൂർണ്ണം. സ്വസ്വരൂപത്തെ അറിഞ്ഞാൽ പോലും അത് അപൂർണമാണ്. ഉപാധി ആശ്രയിക്കാതെ അറിയാനും കഴിയില്ല. പൂർണത്തിന്റെ ദർശനം എന്ന് പറഞ്ഞാലും അത് അപൂർണമാണ്. എന്തുകൊണ്ട്? ദർശനം അത് ബുദ്ധി ആശ്രയിച്ചുള്ളതാണ്. പക്ഷെ അതിന് വിശേഷത എന്താണ്? ബുദ്ധി ആശ്രയിച്ചിട്ട് സ്വസ്വരൂപത്തെ അറിയുമ്പോൾ
മറ്റുള്ള ദർശനങ്ങൾ അവിടെ അസ്തമിക്കുന്നു. മറിച്ച് മറ്റു ദർശനങ്ങളിലാണെങ്കിലും അത് പരസ്പരം പരിച്ഛിന്നമായിരിക്കുന്നു. അകൃഷ്ണ അസമസ്തോ ഈസ, അത് അപൂർണമായിരിക്കുന്നു, പരിച്ഛിന്നമായിരിക്കുന്നു. പ്രാണനാദി ക്രിയാവിഷ്ട, പ്രാണവ്യാപാരം, അതിനെക്കുറിച്ചുള്ള അറിവേ ഉള്ളൂ. ഈ ശരീരത്തെ ഈ ജീവനെ പിടിച്ചു നിൽക്കുന്ന പ്രവർത്തികൾ, അതാണ് പ്രാണനാദിക്രിയാവിശിഷ്ടമായത്. ഏതെന്നുകൊണ്ടാണോ ഈ ശരീരത്തിൽ വിശപ്പും ദാഹവും മറ്റും അനുഭവപ്പെടുന്നത്? ശാരീരികമായ ധർമ്മങ്ങൾ ഏതൊന്നിനെ ആശ്രയിച്ചാണോ ഈ ശരീരത്തിലിരുന്നുകൊണ്ട് നിർവഹിക്കുന്നത്, പ്രാണാപാനാദി വ്യവഹാരങ്ങൾ, അതാണ് പ്രാണനാദിക്രിയകൾ എന്ന് പറയുന്നത്. ആ ക്രിയാവിശിഷ്ടമായി തന്നെയാണ് അറിയുന്നത്. ഇത് അപൂർണതയാണ്. കുതഹ പുനരാകൃഷ്ണത്വം ഇതി ഉച്ചതേ പ്രാണന്നേവ പ്രാണനക്രിയാമേവ കുറവൻ പ്രാണോ നാമ പ്രാണസമാഖ്യ പ്രാണഭിധാനോ ഭവതി. പ്രാണനക്രിയ കുറുവൻ, പ്രാണനക്രിയ ശ്വാസോച്ഛ്വാസം, അല്ലെങ്കിൽ ജീവവ്യാപാരം, അല്ലെങ്കിൽ ജീവന വ്യാപാരം, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? മുഖ്യമായും തന്റെ പ്രാണൻ അത് ഈ ശരീരത്തിലുണ്ടെന്നറിയുന്നു. പ്രാണസാന്നിധ്യത്തെ ഈ ശരീരത്തിൽ ഒരുവൻ അനുഭവിക്കുന്നു, പറയുന്നു താൻ ജീവിച്ചിരിക്കുന്നു. അതിന്റെ തെളിവായിട്ട് ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ശരീരത്തിൽ രക്തപ്രവാഹവും മറ്റും ഇതെല്ലാം സ്വയം അറിയാൻ കഴിയും. തന്നെ അറിയുമ്പോൾ പറയുന്നു താൻ ജീവിച്ചിരിക്കുന്നു, മറ്റൊരാളെ അറിയുമ്പോൾ പറയുന്നു അവൻ ജീവിച്ചിരിക്കുന്നു. അവിടെ ആ പ്രാണനം വ്യാപാരം, ആ നമ്മ പ്രാണസമാഖ്യ പ്രാണഭിധാനോ ഭവതി, പ്രാണനക്രിയ കർത്തൃത്വാദി പ്രാണ പ്രാണരീതി ചെയ്ത് പറയുന്നു. ഇവിടെ പ്രാണുണ്ടല്ലോ, ഈ ശരീരത്തിൽ പ്രാണനുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ പ്രാണൻ ഉള്ളതുകൊണ്ട് പറയുന്നു പ്രാണി, പ്രാണനുള്ളത് എന്നുള്ളത് പ്രാണിതി എന്ന് പറയുന്നു. അവിടെ അറിയുന്ന എന്താണ്? ആ ജീവന്റെ സാന്നിധ്യം, പരമാത്മ സാന്നിധ്യത്തെ തന്നെ ജീവഭാവത്തെ അറിയുന്നു. സാറിന് ഒരു ജീവനെ സംബന്ധിച്ച് പരമാവധി അറിയാൻ കഴിയുന്ന ഇതാണ് ആ ജീവസാന്നിധ്യത്തെ ഈ ശരീരത്തെ അറിയുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു. അപ്പൊ പ്രാണനം വ്യാപാരം ചെയ്താൽ അവിടെ ജീവിച്ചിരിക്കുന്നവൻ എന്നറിയുന്നു. നാന്യം ക്രിയൻ ക്രിയാം കുറുവൻ യഥാ ലാവക പ്രാവ പാചക, ഓരോ പ്രവൃത്തിക്കും അനുസരിച്ച് തന്നെ തിരിച്ചറിയുന്നു എന്നാണ്. ലാവകൻ പാചകൻ എന്നെല്ലാം പറയുന്നു. പാചകൻ എന്ന് വെച്ചാൽ പാകം ചെയ്യുന്നവൻ. ലാവകൻ എന്ന് പറഞ്ഞാൽ പാകം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നു, അരിഞ്ഞു കൊടുക്കുന്നയാള്, അവന് ലാവകൻ. പച്ചക്കറിയെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നതാണ് ലാവകൻ. വലിയ സദ്യയൊക്കെ നടക്കും, പാചകൻ അത് പാകം ചെയ്യുന്നതാണ്. അപ്പോൾ അത് രണ്ടുപേരും രണ്ടാണ്, ഒരാള് പാകം ചെയ്യുന്നു, അതുകൊണ്ടൊരാൾ പാചകൻ എന്ന് പറയുന്നു. ഒരാള് അതെല്ലാം പച്ചക്കറിയെല്ലാം വെട്ടിക്കൊടുക്കുന്നുണ്ട്, അവനെ ലാവകൻ എന്ന് പറയുന്നു. ലൂഞ്ഞിച്ഛേദനെ ഛേദിക്കുക. ഓരോ ഒരു സ്ഥലത്ത് തന്നെ ഓരോ പ്രവർത്തിക്കനുസരിച്ച് ഓരോരുത്തരെ ഓരോ പേരിട്ട് വിളിക്കുന്നു. അതുപോലെ ഇവിടെയും പ്രാണൻ എന്ന് പറയുന്നു, അത് പ്രാണന ക്രിയ ചെയ്യുന്നുണ്ട്. തസ്മാത് ക്രിയാന്തരവിശിഷ്ടസ്യ അനുപസംഹാരാ അകൃഷ്ണോ ഹിസ. ഇവിടെ ഈ പ്രാണ വ്യാപാരം നടത്തിക്കൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ഈ പ്രാണനം ചെയ്യുന്ന ഈ ജീവഭാവം, ഇത് നമ്മൾ ഈ അനുഭവിക്കുന്ന തരത്തിൽ പൂർണ്ണമാണോ അല്ല എന്നോ? സാധാരണ ഒരുവനുള്ളത് ഏറ്റവും കൂടുതലുള്ള ഈ പ്രാണാഭിമാനമാണ്. ഞാൻ എന്ന് പറയുന്ന ഈ അഭിമാനം, ഇത് ആ പ്രാണാഭിമാനമാണ്. എന്തുകൊണ്ട്? ആ ജീവൻ പ്രാണക്രിയയിലൂടെ ഈ ശരീരത്തിലെല്ലാം വ്യാപിച്ച് ആ ശരീരത്തിൽ ആ ചൈത ശരീരം സ്വയം ചൈതന്യവത്തമായി അഭിമാനിക്കുന്നു. ആ ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്, ജീവനുള്ളവനാണ്. ഇത് അപൂർണമാണ് ഈ അനുഭവം. ഇത് ജീവന്റെ ഒരു ഭാവം മാത്രമേ ഉള്ളൂ. തഥാ വദൻ വദനക്രിയാം കുറുവൻ ഭക്തി, അത് തന്നെ അവൻ വചിക്കുന്നു. അപ്പൊ അവൻ ഭക്താവായിരിക്കുന്നു. അതും പരിച്ഛിന്നമാണ്, പൂർണ്ണതയല്ല. ഒരേ ഒരു ചൈതന്യം തന്നെ പല ഭാവത്തിലടുത്ത് ആ പ്രാണനിൽ അഭിമാനിച്ചുകൊണ്ട് താൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നു. പിന്നെ ഭാഗ്യേന്ദ്രിയത്തെ ആശ്രയിച്ചുകൊണ്ട് താൻ വക്താവായിരിക്കുന്നു. വാക് പശ്യൻ ചക്ഷു ചഷ്ട ചക്ഷുദ്രഷ്ട
ഇനി കാണുമ്പോൾ അവൻ കാണുന്നവനായിരിക്കുന്നു. സ്വസ്വരൂപത്തില് ആ പൂർണതയിൽ വരുന്ന അപൂർണമായ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. ശൃണ്വൻ ശൃണോതീരി കേൾക്കുമ്പോൾ അവൻ പറയുന്നു, ശ്രോത്രം ശ്രോതാവായിരിക്കുന്നു. പ്രാണന്നേവ പ്രാണോ വദൻ വാഗിത്യാഭ്യാം ക്രിയാശക്തി. പ്രധാനമായിട്ടും രണ്ട് ശക്തി, ഒന്ന് ക്രിയാശക്തി, പ്രാണനാദികളിലൂടെ ജീവൻ പ്രവർത്തിക്കുമ്പോൾ വിശപ്പ് ദാഹം തുടങ്ങിയ ശാരീരിക പ്രവൃത്തികൾ നിർവഹിക്കുമ്പോൾ അതെല്ലാം അവിടെ ക്രിയാശക്തികളാണ്. അതിലൂടെ പ്രധാനമായി രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് പ്രാണക്രിയ, മറ്റൊന്ന് വാചിക ക്രിയ, വദനം ചെയ്യുക. ക്രിയാശക്തി ഉദ്ഭവ പ്രദർശിതവും പശ്യൻ ചക്ഷു ശൃണ്വൻ ശ്രോത്ര വിദ്യാഭ്യാം വിജ്ഞാനശക്തി, മറ്റൊന്ന് കാണുന്നു ശൃണ്വൻ കേൾക്കുന്നു. അവിടെ ആ വിജ്ഞാനശക്തിയെ കുറിച്ച് പറയുന്നു. അപ്പൊ രണ്ട് ശക്തികൾ ഈ ജീവനിൽ ആശ്രയിച്ച്, ഒന്ന് പ്രാണശക്തി, മറ്റൊന്ന് വിജ്ഞാനശക്തി. ആ പ്രാണശക്തിയിലൂടെ ഈ ശാരീരികമായ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു. അത് ശരീരത്തെ, ശരീരമാകുന്ന ഈ പിണ്ഡത്തെ ആശ്രയിച്ച് ആണിരിക്കുന്നത് പൂർണ്ണമായി. ജ്ഞാനശക്തി എങ്ങനെ, അത് ബാഹ്യമാകും, ബാഹ്യലോകത്തെ അത് ഗ്രഹിക്കുന്നു. ബാഹ്യലോകത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ അതിലൂടെ സംഭവിക്കുന്നു. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. പിന്നെ ഈ രണ്ട് ശക്തികൾ ഈ ജീവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രദർശിതേ നാമരൂപ വിഷയത്വ വിജ്ഞാനശക്തേ. ഇതിലെ ജ്ഞാനശക്തിയുടെ വിഷയമായിരിക്കുന്ന എന്താണ്? നാമരൂപങ്ങളാണ്. അതിൽ നാമം എന്ന് പറയുന്നത് കൊണ്ട് ശബ്ദം, ജ്ഞാനശക്തി ശ്രവിക്കുന്നത് ശബ്ദം, ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നത്. രൂപമെന്ന് പറയുന്നത് കൊണ്ട് കാണുന്നത്, മണക്കുന്നത്, രുചിക്കുന്നത്, സ്പർശിക്കുന്നത് എല്ലാം രൂപമാണ്. അതെല്ലാം ഒരുപോലെയാണ്. ശബ്ദത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ശ്രുതി ശബ്ദാത്മകമാണ്. ഇനി ഈ തത്വത്തെ ഗ്രഹിക്കുന്നത് ശബ്ദം എന്ന് പറയുന്ന ഈ മാധ്യമത്തിലൂടെയാണ്, ശ്രവണം. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം മാറ്റിവെക്കുന്നത്. മറ്റ് ജ്ഞാന ഉപാധികൾ, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, അല്ല കേൾക്കുക ഒഴികെ ബാക്കിയുള്ളത്, കാണുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതിലൂടെയൊന്നും ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. തത്വത്തെ ശ്രവണത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് നാമത്തിന് അല്ലെങ്കിൽ ശബ്ദത്തിന് പ്രാധാന്യം. അപ്പൊ നാമരൂപ വിഷയത്വം, നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുക എന്നതാണ് വിജ്ഞാനശക്തി. ശ്രോത്ര ചക്ഷുഷി വിജ്ഞാനസി സാധനെ, ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത്, അതിന്റെ കർണമായിരിക്കുന്നത് ശ്രോത്രവും ചക്ഷുഷുമാണ്. ശ്രോത്രം എന്ന് പറയുന്നുണ്ട്, ചക്ഷുഷം എന്ന് പറയുന്നുണ്ട്, എല്ലാത്തിനും എടുക്കണം. വിജ്ഞാനന്തു നാമരൂപ സാധനം, വിജ്ഞാനമാണ് നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. നാമമായിരിക്കുന്ന ശബ്ദത്തെയും രൂപമായിരിക്കുന്ന ഗന്ധം, രസം, സ്പർശം തുടങ്ങിയവയും, രൂപത്തെയും, വർണ്ണം തുടങ്ങിയവയെല്ലാം പൊതുവെ നാമരൂപങ്ങളെന്ന് പറയുന്നു. അപ്പോൾ നാമരൂപങ്ങളെ വിജ്ഞാനം പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ജീവൻ ഏത് തലത്തിൽ നിൽക്കുന്നു, ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നത്, ജീവൻ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് തന്നെ ഗ്രഹിക്കുന്നത്, ഇവിടെ നിന്ന് ഇനി എത്ര മാറ്റം വരണം, വന്നാലാണ് സ്വസ്വരൂപത്തെ, തന്റെ വാസ്തവ സ്വരൂപത്തെ ഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ നാമരൂപ വ്യതിരിക്തം വിജയം അസ്ഥി, നാമരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, ശബ്ദത്തിൽ നിന്നും രൂപരസഗന്ധാദികളിൽ നിന്നും അപ്പുറം, അതിനപ്പുറം വിജ്ഞേയമായി ഒന്നുമില്ല. തയോസ്തുപലംഭീകരണം ചക്ഷുശ്രോത്രേ. ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന്റെ അനുഭവത്തിന് കാരണമായിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളെല്ലാം. ചക്ഷുശ്രോത്രം എന്ന് പറഞ്ഞെങ്കിലും എല്ലാ ഇന്ദ്രിയങ്ങളും. ക്രിയാച നാമരൂപ സാധ്യ പ്രാണസമവായിനി. ഈ പ്രാണനെ ആശ്രയിച്ചിരിക്കുന്ന, പ്രാണസമവായിനിയായിരിക്കുന്ന, പ്രാണനെ ആശ്രയിച്ചിരിക്കുന്ന ഈ ക്രിയ, ഇത് നാമരൂപസാധ്യമാണ്. നാമരൂപാത്മകമായിരിക്കുന്ന കർണങ്ങൾ നാമരൂപാത്മകമാണ്. കർണസാധ്യമാണ് ക്രിയ, പ്രവൃത്തി എന്ന് പറയുന്നത്. യാഗാദി പ്രവൃത്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പ്രവൃത്തിക്ക് ശരീരം ആവശ്യമാണ്, ശരീരത്തിൽ അംഗങ്ങൾ ആവശ്യമാണ്, ഇന്ദ്രിയങ്ങൾ ആവശ്യമാണ്, ഇതെല്ലാം നാമരൂപങ്ങളാണ്.
ഈ നാമരൂപ സാധ്യമായിട്ടാണ് കർമ്മങ്ങളെല്ലാം. തസ്യ പ്രാണാശ്രയായ അഭിവ്യക്തു വാക്കർണം, ക്രിയ അത് പ്രകടമാകുന്നതിന് വാക്കും കർണമാണ്. വാഗിന്ദ്രിയത്തിലൂടെ ശബ്ദത്തെ ഉച്ചരിക്കുന്നു, ശബ്ദത്തിലൂടെ ക്രിയ സാധ്യമാകുന്നു. തഥാ പാണിപാതോപസ്ഥ, അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നു. ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എല്ലാം നിർവഹിക്കുന്നതിനാണ് ക്രിയ എന്ന് പറയുന്നത്. വാക്കിലൂടെ ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ അത് വാക്രിയായി, വാഗിന്ദ്രിയത്തിന്റെ ക്രിയയായി. അതുപോലെ പാണി പാദ പായു ഉപസ്ഥ തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ നിർവഹിക്കുന്നതല്ല. ഇത് ജീവവ്യവഹാരം, ജീവവ്യാപാരം, പ്രാണനെ ആശ്രയിച്ചുള്ള മുഖ്യമായ പ്രവൃത്തികൾ. സർവേഷാം ഉപലക്ഷണാർത്ഥം ഇവിടെ വാക്കെന്നേ പറഞ്ഞുള്ളു, അതുകൊണ്ട് മറ്റ് കർമ്മേന്ദ്രിയങ്ങളെ കൂടി ഗ്രഹിക്കണം. ചക്ഷു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ജ്ഞാനേന്ദ്രിയങ്ങളെ ഗ്രഹിക്കണം. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ ഉപകരണങ്ങൾ, ഇതിനാശ്രയിച്ച് ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ജീവൻ നാനാതരം വ്യവഹാരങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി? ഈ വ്യവഹാരങ്ങളെല്ലാം ഇതെല്ലാം സ്വസ്വരൂപത്തെ അറിയണം. അതാ രൂപം, രൂപം പ്രതിചക്ഷണായ എന്ന് പറഞ്ഞല്ലോ. സ്വസ്വരൂപത്തെ എന്റെ ബോധത്തിന് വേണ്ടിയിട്ടാണ് തദസ്വരൂപം പ്രതിചക്ഷണായ, അതിനുവേണ്ടിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഏതദേവ ഹി സർവം വ്യാകൃതം, സർവം വ്യാകൃതം ഏതദേവ, വ്യാകരിക്കപ്പെട്ടത്. എന്താ ഇവിടെ വ്യാകരിക്കപ്പെട്ടത്? വ്യാകരിക്കുക, പ്രകടമാകുക, അഭിവ്യക്തമാകുക. എവിടെ നിന്ന് അഭിവ്യക്തമായി? ആ സുഷുപ്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ഒരവസ്ഥയിൽ നിന്ന്. അവിടെ വ്യാകൃതമായത്, പ്രകടമായത് സർവവും ഇങ്ങനെയാണ്. ഏതദേവ ഈ ജീവന്റെ വ്യാപാരമായി എടുത്തു കാണിച്ചതാണ്. അത് പ്രാണശക്തി, അതിൽ തന്നെ ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇവയുടെ പ്രവർത്തനങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇതല്ല ഈ സൃഷ്ടി. ത്രയം വൈദം നാമ രൂപം കർമ്മ ഇതി ജപക്ഷ്യതി. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയും. ഈ വ്യാകൃത ഈ ജഗത്, കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഈ ജഗത്, അതിന് വ്യാകൃതവും അവ്യാകൃതവും. വ്യാകൃതം നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതെല്ലാം വ്യാകൃതമായി. ഇനി നമുക്ക് ഇതുപോലെ ഗ്രഹിക്കാൻ കഴിയാത്തത്, എന്നാൽ ഇങ്ങനെ ഗ്രഹിക്കുന്നതിന് കാരണമായി ഉണ്ടെന്ന് നമ്മൾ ഊഹിക്കുന്നത്, അതായത് അവ്യാകൃതമായി ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഗ്രഹിക്കണമെങ്കിൽ ഇതിന് പിന്നിലൊന്ന് വേണമെന്ന് നമ്മൾ ഊഹിക്കുന്നു, അത് അവ്യാകൃതം. അങ്ങനെ വ്യാകൃത അവ്യാകൃത രൂപത്തിലുള്ള ഈ ജഗത്ത്, ഇത് നാമ രൂപം കർമ്മ, അത് ഒന്ന് നാമം, മറ്റൊന്ന് രൂപം, മറ്റൊന്ന് കർമ്മം, അങ്ങനെ മൂന്നായി തിരിക്കാം. ദിവക്ഷതി മന്വാനോ മനോ മനുതീതി. അജീവൻ തന്നെ മനനം ചെയ്യുമ്പോൾ അവൻ മന്ദാവായിത്തീരുന്നു. ഇത് ജ്ഞാനശക്തി വികാരാണ് സാധാരണം. കാരണം ജ്ഞാനശക്തി വികാരങ്ങൾ, ജ്ഞാനശക്തി വികാരങ്ങളാണ് ദർശനം, ശ്രവണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജ്ഞാനശക്തി വികാരങ്ങളാണ്. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ജ്ഞാനശക്തി വികാരങ്ങളാണ്. ജ്ഞാനശക്തി വികാരണ സാധാരണം കരണം. അതിന് ഉപകരണമായിരിക്കുന്നതാണ് മനസ്സ്.

ആത്മാവിന്റെ കർമ്മനാമാനി കർമ്മം എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ പാചകൻ ലാവകൻ എന്ന് പറഞ്ഞതുപോലെ കർമ്മജാനി നാമാനി കർമ്മനാമാനി കർമ്മം കൊണ്ടുള്ള നാമങ്ങളാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. അതായത് കർമ്മനാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുന്നത് കൊണ്ടവന് ദ്രഷ്ട എന്ന് പറയുന്നു, കേൾക്കുന്നത് കൊണ്ടവന് ശ്രോത എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നതിന്റെ താല്പര്യം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു ഈ ജീവനിൽ. ജീവൻ നമ്മളെങ്ങനെയാണോ അനുഭവിക്കുന്നത് ആ രൂപത്തിൽ അത് ആവിർഭവിച്ചിരിക്കുന്നു. സൃഷ്ടിക്കുന്നുമ്പോൾ ഈ അനുഭവിക്കുന്ന തരത്തിലായിരുന്നില്ല, ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ പ്രകടഭാവം, ജീവന്റെ പ്രകടഭാവം. അവിടെ മുഖ്യമായും രണ്ട് രൂപത്തിൽ, ഒന്ന് ജ്ഞാനാത്മകമായി, മറ്റൊന്ന് കർമാത്മകമായി ജീവൻ പ്രവർത്തിക്കുന്നു. ജ്ഞാനാത്മകമായി പ്രവർത്തിക്കുമ്പോൾ എന്തുവരുന്നു? ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർമാത്മകമായി പ്രവർത്തിക്കുമ്പോൾ എന്തുവരുന്നു? ഈ കർമ്മങ്ങളെ നിർവഹിക്കുന്നു, ശാരീരികമായ പ്രവൃത്തികൾ, വിശപ്പും ദാഹം പോലെയുള്ള പ്രവൃത്തികൾ, അത് പ്രാണനം, വ്യാപാരം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആരാ ചെയ്യുന്നത്? ഈ ചൈതന്യം തന്നെ. ചൈതന്യത്തിന്റെ തന്നെ രൂപാന്തരമാണ് തന്നെ. ഇതെന്തിനു വേണ്ടി? തദസ്വരൂപം പ്രതിലക്ഷണായ എന്ന് പറഞ്ഞു. ഇതെല്ലാം സ്വസ്വരൂപത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, എന്നാ സ്വസ്വരൂപത്തെ ഗ്രഹിക്കുന്നോ? ഇല്ല, അതാണ് ഇവിടെ പറയുന്നത്. മറിച്ച് എന്താകുന്നു? പറയുന്നു, ഞാൻ ശ്രോതാവാണ്, ഞാൻ മന്ദാവാണോ? ആരെങ്കിലും അറിയുന്നു താൻ സച്ചിദാനന്ദമാണോ? അതറിയാൻ കഴിയുന്നില്ല. മറിച്ചോട്ട് അറിയുന്നുണ്ട് താൻ, ഞാൻ ജീവനുള്ളവനാണോ, പ്രാണനം ചെയ്യുന്നവനാണോ? ഇത്തരത്തിൽ നാനാതരത്തിലുള്ള അറിവുണ്ടാകുന്നു. ഇതെല്ലാം സ്വസ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതുതന്നെയാണ് നടക്കുന്നത്, പക്ഷെ അതിന്റെ ദിശ മാറിപ്പോകുന്നു. താനിവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, വാസ്തവത്തിൽ താൻ ദ്രഷ്ടാവായിട്ടല്ല അറിയേണ്ടത്. ദ്രഷ്ടാവെന്ന് പറയുന്നത് ഈ ജ്ഞാനക്രിയ തന്നിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നിൽ വന്നു ചേർന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഞാനിത് കാണുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ താൻ ഇത് കാണുന്നവനല്ല, ഞാനിത് കേൾക്കുന്നു. വാസ്തവത്തിൽ താൻ കേൾക്കുന്നവനല്ല. കാണലനും കേൾക്കലനും ഇത്തരം ജ്ഞാനവ്യാപാരങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നവനാണ്, സർവാധാരമായിരിക്കുന്നവനാണ്. ആ താൻ സർവാധാരമായിരിക്കുന്നവനെന്ന് തന്നെ അറിയണം. അങ്ങനെ അറിയുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്നാണ്. താൻ കാണുന്നവനും കേൾക്കുന്നവനുമൊക്കെ ആയി മാറി. ഹിമാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചവൻ നേരെ വിപരീത ദിശയിൽ സമുദ്രത്തിൽ ചെന്നെത്തി എന്ന് പറയുന്നു. സ്വസ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആ ശ്രമം അവനെ കൊണ്ട് എത്തിച്ചതെന്താണോ ഈ പരിച്ഛിന്നമായ ഭാവങ്ങളിൽ ശ്രോതാവും മന്ദാവും വിജ്ഞാതാവും എന്നുള്ള ഭാവത്തിൽ ചേർന്നു. ഈ ഒരു ഭാവത്തിലിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ ഉള്ള ജീവാഭിമാനത്തോടുകൂടിയിരിക്കുമ്പോൾ ഈ ശരീരം വിട്ടുള്ള ആത്മാബോധം ഇങ്ങനെ ഉണ്ടാകുന്നില്ല. അതിനകത്ത് വസ്തു മാത്ര വിഷയമാണ്, ആ പരമാത്മ വസ്തു മാത്ര വിഷയമായിട്ട് ബോധം ഉണ്ടാകുന്നില്ല. ഈ ബോധങ്ങളെല്ലാം അതിനുവേണ്ടി തന്നെയാണ്. ജീവനെ വിവേകമുള്ളവനെന്ന് പറഞ്ഞാൽ, അവിവേകമുള്ളവനെന്ന് പറഞ്ഞാൽ, ആ ജീവന്റെ സർവ കർമ്മങ്ങളും സർവ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഈ സ്വരൂപത്തെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അത് വസ്തു മാത്ര വിഷയമാണ്, ആ വസ്തു മാത്രമായി വരണമില്ല. ഇത് അവസ്തു വിഷയം കൂടെ ആയിപ്പോകുന്നു എന്നുള്ളതാണ്. ഇത് പ്രകാശിപ്പിക്കുമ്പോൾ ഇതിലൂടെ എല്ലാം പ്രകാശിക്കുന്ന സ്വസ്വരൂപം തന്നെയാണ്. പ്രകാശം എന്ന് പറയുന്നത് ആ ചൈതന്യമാണ്. ആ ചൈതന്യം പ്രകാശിക്കാതെ ഇതൊന്നും പ്രകാശിക്കത്തില്ല. സൂര്യനില്ലാതെ പ്രതിബിംബം ഉണ്ടാവും. സൂര്യനുള്ളത് കൊണ്ടാണ് പ്രതിബിംബം കാണുന്നത്. പക്ഷേ സൂര്യനെ കാണുന്നില്ല, പ്രതിബിംബത്തെ കാണുന്നു. അതുപോലെ ഈ ചൈതന്യം അത് സർവാധാരമായി ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതുകൊണ്ട് ജീവന്റെ താല്പര്യം എന്താണ്? ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ സ്വസ്വരൂപം എന്താണെന്ന് സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെ. പക്ഷെ അത് സംഭവിക്കുന്നില്ല. ഈ പ്രവർത്തനങ്ങളൊന്നും വസ്തു മാത്ര വിഷയമാകുന്നില്ല, മറിച്ച്
എന്തനുഭവിക്കുന്നു? ഞാനിതാ കാണുന്നവനാണ്, ഞാനിത് കേൾക്കുന്നവനാണ്.

0: കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പരമാർത്ഥത്തിൽ താനല്ല. തന്നിൽ വന്ന ഒരു അപഭ്രംശം, ഒരു ചുതി, അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളിൽ നിൽക്കുകയാണ്. പറയുന്നത് വസ്തുമാത്ര വിഷയമാണ്. അതോ എന്ന കൃഷ്ണാത്മ വസ്തു അപദ്യോതകാനി. അതുകൊണ്ട് ഇത് ഈ അനുഭവങ്ങളെല്ലാം പരിച്ഛിന്നമായതുകൊണ്ട്, ഈ അനുഭവങ്ങൾക്കെല്ലാം പരിമിതിയുള്ളതുകൊണ്ട്, വാസ്തവത്തിൽ ഇതെല്ലാം സ്വസ്വരൂപത്തെ, ആ വസ്തു മാത്രത്തെ പ്രകാശിപ്പിക്കുന്നതാണെങ്കിലും ന കൃഷ്ണ ആത്മവസ്തു ഉപദ്യോഗം. ഇവിടെ ആ കൃഷ്ണ ആത്മവസ്തു, ആ പൂർണ്ണ ആത്മാ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. ആ പൂർണ്ണ ആത്മാവിലാണ് ഈ പ്രകാശമെല്ലാം നടക്കുന്നത്, ആ പൂർണ്ണ ബോധത്തിൽ. ആ പൂർണ്ണ ബോധത്തിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കെ ഇതിനൊന്നും ആ പൂർണ്ണ ബോധത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനു വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉപാധികൾ അതിന് തടസ്സമായി മാറുന്നു. അതുകൊണ്ടല്ലേ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവമാണ് വരേണ്ടത്. പക്ഷെ അവിടെ പറയുന്നു എന്താണ്? അഹം മന്ദ, ഞാൻ മനനം ചെയ്യുന്നു. അഹം കർത്ത, ഞാൻ പ്രവർത്തിക്കുന്നവൻ. അഹം ഭോക്ത, ഞാൻ ആ പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നു. അവൻ വിജ്ഞാത, ഞാൻ വിജ്ഞാനമുള്ളവൻ. ഇത്തരത്തിൽ മാറിപ്പോകും. ഇതിനവിടെ എന്താണ് പറയുന്നത്? അകൃഷ്ണ ആത്മബോധം, അപൂർണമായ, പരിച്ഛിന്നമായ, പരിമിതമായ, സ്വാഭാവികമായ ആത്മബോധം. അപ്പൊ ജീവൻ ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, ജീവനും വ്യാപാരം എന്തെല്ലാം പ്രവർത്തിക്കുന്നതോ, മുഖ്യമായി രണ്ടായിരിക്കാം. ഒന്ന് കർമ്മേന്ദ്രിയപരമായിട്ടുള്ളതും മറ്റൊന്ന് ജ്ഞാനേന്ദ്രിയപരമായിട്ടുള്ളതും. ഇതിനെ രണ്ടിനെയും സഹായിച്ചുകൊണ്ട് മനസ്സിരിക്കുന്നു. അതുകൊണ്ട് എന്തെല്ലാം വ്യാപാരങ്ങൾ, പ്രവൃത്തികൾ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ നടക്കുന്നുണ്ടോ, ഇതെല്ലാം ആ കൃഷ്ണ ആത്മവസ്തു, പൂർണമായ ആത്മവസ്തുവിനെ കുറിച്ചുള്ള ബോധത്തിന് വേണ്ടിയാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അകൃഷ്ണ ആത്മവസ്തു അവദ്യോതകം. അതുകൊണ്ട് ജീവന് ഈ ശരീരാഭിമാനം വരുന്നു. ശരീരാഭിമാനം വന്നിട്ട് ഞാൻ എന്നുള്ള ഭാവം വരുന്നു. ഞാൻ എന്നുള്ള ഭാവത്തിൽ ഞാൻ കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ, ഈ തരത്തിലേ വരുന്നു. ഇതിലൂടെയെല്ലാം അതേ പ്രകാശം തന്നെ, ആ ചൈതന്യം തന്നെ പ്രകാശിച്ചുകൊണ്ടിരുന്നിട്ടും ഇതിനെല്ലാം നിരാകരിച്ചിട്ട് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്ന ഈ അവസ്ഥ ഇതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ്. എന്താണ് സൃഷ്ടി? ഈ അവസ്ഥ, ആ ജീവൻ കർത്താവും മന്ദാവും എല്ലാമായിരിക്കുന്ന സൃഷ്ടി. ഈ സൃഷ്ടി എന്തിനു വേണ്ടി? ഈ സൃഷ്ടിയിൽ ജീവൻ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ അറിയാൻ വേണ്ടി. തന്നെ അറിയാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അവൻ തന്നെ അറിയുന്നില്ല.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.

ണി വിശേഷ അവിശേഷ ലിംഗമാത്ര അലിംഗാണി ഗുണപർവാണി വിശേഷ ദി സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് അവിശേഷ ദി കോമൺ ജനറൽ ആട്രിബ്യൂട്ട്സ് ലിംഗമാത്ര ദാറ്റ് വിച്ച് ആസ് ദി ആട്രിബ്യൂട്ട് ഓഫ് ദി ലയ ആട്രിബ്യൂട്ട് ടു ഇമർജ് ഇറ്റ്സെൽഫ് ഇൻ ദി കാരണ കോസ് അലിംഗാണി ദാറ്റ് വിച്ച് ഹാസ് നോ reason to merge in the cause, that which cannot merge in the cause, that which will not merge in the cause. These are the four states, guna parvani. Parva means states. These are the four states of the guna. The gunas can exist in a special, with a special attribute. The gunas can exist in a general common attribute, with a common attribute. The gunas can exist as an attribute to merge itself in the cause. The gunas can exist without able to merge in the cause. These are the four states. Tatra Akashavayu Agni Udaka Bhumayoho Bhutani. So what are the bhutas, the five elements? Akasha, Vayu, Agni, Udaka, Bhumi. The five natural elements. These are called bhutas. Shabda Sparsha Rupa Rasa Gandha Tanmatranam Visheshanam Visheshaha. They are the special attributes, special existence, visheshas of the tanmatras, shabda, sparsha, rupa, rasa, gandha. All these tanmatras, the tanmatra, the atom size existence, for that the special existence is the five elements, major elements. Tatha, in the same way, shrotra, chakshur, jihva, granani, uddhindriyani, vakpani, padapayu, vasthani, karmendriyani. We have seen already all these karmendriya and jnanendriya, the organs of function, and the organs of karma and the organs of knowledge, sense organ of function, karma, and sense organ of knowledge. So the vak, pani, shrotra, tog, chakshur, jihva, granani, buddhindrani, the organs of sense organ of knowledge. Shrotra, the hearing, tog, the sense of touch, chakshur, eyes, jihva, the olfactory, granani, the sense of smell, the in sense of jihva, sense of taste, grana, olfactory. So, buddhi indriya, these are buddhi indriya, sense organs of knowledge. Vak, pani, pada, payu, upasthani. Vak, the sense organ of speech, sense organ of pani, receiving, giving, hand. Pada, the legs, payu, the sense organ which excretes, pa, upastha. Upastha, the sense organ of pleasure. So, these are the reproductive organ, karmendriya. These are called karmendriyas. Ekadasham manaha sarvartham. Mana, mind is both karmendriya and jnanendriya. The Sankhyans accept mind to be both karmendriya and jnanendriya. Whereas Vedantins don't accept mind to be a sense organ itself. It is just has the special attribute of sense organ to just fill the sixth number, the Sankhya Purnartham, they say. To just make the number total. That's all. Otherwise, sense organ, mind is not a sense organ for Vedantins. Iti yetani asmita lakshanasya avisheshasya visheshaha. And these are the vishesha, special attributes of the asmita, the existence. ഗുണാണാം ഏഷ ഷോഡശകോ വിപര്യ വിശേഷ പരിണാമഹ. അണ്ട് ദീസ് ആർ ദി വിശേഷ പരിണാമ, ദി സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ്, ദി സ്പെഷ്യൽ ഫോം ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ദി ഗുണാസ് ഇൻ 16 ഡിഫറെന്റ് ടൈപ്സ്. 5 കർമ്മേന്ദ്രിയ സെൻസ് ഓർഗൻസ് ഓഫ് ആക്ഷൻ, 5 ജ്ഞാനേന്ദ്രിയ സെൻസ് ഓർഗൻസ് ഓഫ് ദി നോളജ്, 1 വിച്ച് ഇസ് 11th മൈൻഡ്.

അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധാരാളം ചോദ്യങ്ങൾ അവിടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ നമ്മുടെ ആശയത്തിൽ വരുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങളെയും പരിഹരിക്കുകയാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് അത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ആശയം വ്യക്തമായി വരുന്നു. പരോക്ഷമായിട്ടുള്ള ജ്ഞാനം വ്യക്തമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ധാരാളം പൂർവോഷങ്ങൾ കൊണ്ടുവന്ന് ധാരാളം ചോദ്യങ്ങൾ കൊണ്ടുവന്ന് അതിനെ ഊഹാപോഹം എന്ന് പറയും. ഇങ്ങനെ കൊണ്ടുവരിക, അതിനെ കുറിച്ച് വരുന്ന എല്ലാ ചിന്തകളെയും മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ശരിയായ ചിന്തയിൽ എത്തിച്ചേരുക. ഇതാണ് ശാസ്ത്രത്തിൻ്റെ ശൈലി. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിന് എന്തിന് ഇത്രയും ചോദ്യങ്ങൾ, എന്തിന് ഇത്രയും ചർച്ച എന്ന് തോന്നും. കാരണം ഇവിടെ ഉദ്ദേശം ജ്ഞാനപ്രാപ്തിയാണ്. എന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ മറ്റെന്തെങ്കിലും ഒരു സിദ്ധി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട് ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ ശരിക്കുള്ള ജ്ഞാനം, തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ചർച്ച എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിന് വിപരീതമായ ജ്ഞാനങ്ങൾ കുറേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ ജ്ഞാനം നമുക്ക് മനസ്സിലായി എന്ന് തോന്നാലും അവിടെ അവ്യക്തതകൾ കാണും. അപ്പോൾ വീണ്ടും അതിനെ പരിശോധിക്കേണ്ടി വരും പലതരത്തിൽ. അതുകൊണ്ട് പല രീതിയിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഉറപ്പിക്കുന്നു. അങ്ങനെ അത് ഒരു തവണ ദൃഢമായി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുകൊണ്ട് അതിനെ വരയ്ക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ ദൃഢത വരുന്നതിന് വേണ്ടി ധാരാളം പൂർവോഷങ്ങൾ അവിടെ വരികയും അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് സാമാന്യ ഒരാൾ, വിശേഷ ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ ഇത്തരം ചർച്ചയുടെ ആവശ്യമില്ല. സാമാന്യ ബുദ്ധി ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ചർച്ച കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുമില്ല. മൂന്ന് തിരക്കാരാണ്. വിശേഷ ബുദ്ധിയുള്ളവർക്ക് ഇത്രയും നിങ്ങളുടെ ചർച്ചയുടെ ആവശ്യം വരത്തില്ല. അവർക്ക് ഒരു തവണ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാകും. മധ്യ നിലയിലുള്ളവർക്കാണ് ഈ ചർച്ചയുടെ ആവശ്യം വരുന്നത്. ഇതുകൊണ്ട് കാര്യം മനസ്സിലാക്കാത്തവർക്ക് ഈ ചർച്ച കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നു. ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത, ദൃഢത അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർമ്മത്തിന്റെ ഫലം പറഞ്ഞു. തത്വജ്ഞാനം എന്താണ്, അതിനെ വേർതിരിച്ച് കാണിക്കുകയാണ്. മറ്റ് സാധനാ മാർഗങ്ങളിൽ നിന്നും ഉള്ള ഒരു വ്യത്യാസം ഇവിടെ ഇതാണ്. നമ്മളൊരു തിയറി പഠിക്കുന്നു, എന്നിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തു നോക്കും. നമ്മൾ സയൻസ് ഒക്കെ പഠിക്കും, ആദ്യം ഒരു തിയറി എന്താണെന്ന് മനസ്സിലാകുന്നു, പിന്നീട് ലാബിൽ പോയിരുന്നതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തു നോക്കും. എന്നിട്ട് രണ്ടിൻ്റെ റിസൾട്ട് ഒരുപോലെയാണോ, തിയറിയിൽ നമ്മൾക്ക് കിട്ടിയ റിസൾട്ടാണോ പ്രാക്ടിക്കലിനും കിട്ടുന്നത് എന്ന് നമ്മൾ നേരിട്ട് മനസ്സിലാക്കും. എന്നിട്ട് നമ്മളൊരു കൺക്ലൂഷന്റെ നിഗമനത്തിൽ എത്തിച്ചേരുന്നു, ആ ഇതിൻ്റെ ഫലം ഇന്നതാണ്. ഇവിടെ അദ്വൈത വിചാരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തിയറിയും പ്രാക്ടിക്കലും രണ്ടില്ല. തിയറി തന്നെ പ്രാക്ടിക്കല്, പ്രാക്ടിക്കൽ തന്നെ തിയറി, രണ്ട് കാര്യങ്ങളില്ല. ശ്രവണം, മനനം, നിധ്യാസനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് കേൾക്കുന്നു, ചിന്തിക്കുന്നു, വിചാരം ചെയ്യുന്നു, ഇത് തന്നെയാണ് ഇതിൻ്റെ തിയറി, ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ. ഇവിടെ ഇനി വേറൊരു കാര്യം ഇത് ചെയ്യാനില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരിടത്തു നിന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ വേറിടത്ത് പോയി ചെയ്യാനായിട്ടൊരു കാര്യം ഇവിടെ ശേഷിക്കുന്നില്ല. നമ്മളെന്താണോ ശ്രവിക്കുന്നത്, നമ്മളെന്താണോ മനനം ചെയ്യുന്നത്, അതാണ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് ഈ കർമ്മവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പറയുന്ന ധ്യാനവും ഇവിടെ പറയുന്ന നിധ്യാസനവുമായിട്ട് വ്യത്യാസമാണ്. അദ്വൈതത്തിൽ പറയുന്ന നിധ്യാസനം, മനനം എന്ന് പറയുമ്പോൾ അവിടെ സംശയങ്ങളുണ്ട്, അതാണ് ഈ പൂർവപക്ഷം എന്ന് പറയുന്നത്. ഈ സംശയങ്ങളോടുകൂടി, സംശയത്തോടുകൂടി പിന്നെ വിപരീത ജ്ഞാനങ്ങളുണ്ട്, തെറ്റായി ധരിച്ചിരിക്കുന്നു. അദ്വൈത സിദ്ധാന്തത്തിന് നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുന്നു, സംശയങ്ങളുണ്ട്. ഈ സംശയവും വിപരീതവും ജ്ഞാനവും കൂടി ചേർന്ന് നമ്മൾ വിചാരം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിചാരത്തിലിടയ്ക്ക് സംശയം വരുന്നു, വിപരീത ജ്ഞാനം വരുന്നു. ഇതിനെയെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ, ഒരാൾ പറയുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടായിട്ടുള്ള വിചാരമാണ് വരുന്നു, എല്ലാവരും ചേർന്നുള്ള ഒരു വിചാരമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, സംശയങ്ങൾ വരുന്നു, അതിനെ പരിഹരിക്കുന്നു. വിപരീത ജ്ഞാനങ്ങൾ പലതും ഉണ്ടായിരുന്നു, നമ്മൾ നിവർത്തിച്ചു പോകുന്നതായിട്ട് നമുക്കറിയാമല്ലോ. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ കടന്നു വരുന്ന സംശയങ്ങൾക്ക് ആ ചർച്ചയിലൂടെ സമാധാനം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതുവരെ ധരിച്ചിരുന്ന ധാരണകൾ മാറുന്നു. അപ്പോൾ സംശയ വിപരീതങ്ങൾ മാറിപ്പോകുന്നു. അങ്ങനെ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തം നമുക്ക് വ്യക്തമായി വരുന്നു എന്നർത്ഥം. അപ്പോൾ മനനം എന്ന് പറയുന്നത് ദൃഢമായി വരുമ്പോൾ ഈ സിദ്ധാന്തം വ്യക്തമായി വരുന്നു. ആശയം ആ വ്യക്തമായി വരുമ്പോൾ അവിടെ സംശയങ്ങൾ, വിപരീത ജ്ഞാനങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ അത് നിധ്യാസനമായി, അതാണ് ഇവിടുത്തെ നിധ്യാസനം. നിധ്യാസനത്തിന് ഇവിടെ വിചാരമാണ്. പക്ഷെ മനനവും നിധ്യാസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രവണം പുരോഗമിച്ച് മനനം പുരോഗമിച്ച് വരുമ്പോൾ നിധ്യാസനം, നിധ്യാസനത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ സിദ്ധാന്തം മാത്രമേ നമുക്ക് പിന്നെ വിചാരത്തിന് വിഷയമാകുന്നുള്ളൂ. ഈ പറയുന്ന പൂർവപക്ഷങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല. മനനത്തിൽ പൂർവപക്ഷങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കാരണം അതൊക്കെ നമ്മൾ നിലവിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന

0: സംശയങ്ങളുമാണ്. ആ സംശയങ്ങളും മനനത്തിൽ പരിഹരിക്കുന്നു. ഈ വിദ്യാസനത്തിലേക്ക് വരുമ്പോൾ പിന്നെ അത്തരം സംശയങ്ങളില്ല, വിപരീത ജ്ഞാനമില്ല, ആശയം ഗ്രഹിച്ചു കഴിഞ്ഞു, പക്ഷേ അത് അനുഭവത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഗ്രഹിച്ചു കഴിഞ്ഞ ആശയങ്ങളെ വീണ്ടും ദൃഢപ്പെടുത്തും, അതിൽ വ്യക്തതയുണ്ടാക്കുന്നു. സംശയങ്ങളെല്ലാം ദൂരീകരിച്ചാണെങ്കിലും ആശയത്തെ ആവർത്തിച്ച് ദൃഢപ്പെടുത്തുന്നു. ആവർത്തിയിലൂടെ ആശയത്തെ പരോക്ഷമായ നിലയിൽ നിന്നും അപരോക്ഷമായ ഒരു നിലയിലെത്തിക്കുന്നു. അതാണ് നിധ്യാസനം. അവിടെയും വിചാരമാണ്. അവിടെ വിചാരം എന്ന് പറയുമ്പോൾ കൂടുതൽ ഏകാഗ്രമായ വിചാരം, കൂടുതൽ വ്യക്തമായ വിചാരം. മനന സമയത്തുണ്ടാകുന്ന സംശയങ്ങളും വിപരീത ജ്ഞാനവും നിധ്യാസന സമയത്ത് പ്രായണ കുറവായിരിക്കും. അത് തീരെ ഇല്ലാതായി ആശയം അനുഭവത്തിലേക്ക് വരുമ്പോൾ അതിന് സാക്ഷാത്കാരം എന്ന് പറയും. അതാണ് ആത്മാവ ഹരി ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യ നിധ്യാസിതവ്യ. ആത്മാവാരെ ദ്രഷ്ടവ്യ, ആത്മാവിനെ സാക്ഷാത്കരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മനസ്സിൽ സംശയമുണ്ടോ, എങ്ങനെ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കേണ്ടത്? ഉപായങ്ങളാണ് അടുത്ത് പറയുന്നത്. ശ്രോതവ്യ മന്ദവ്യ നിധ്യാസിതവ്യ ഋഷിയുടെ ഉപദേശമാണ്. ശ്രവണം ചെയ്യണം, മനനം ചെയ്യണം, ധ്യാനിക്കണം. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെയുള്ള ദേവതാധ്യാനം പോലെ അല്ല ഇത്. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന കൂട്ടുന്നത് ദേവതാധ്യാനമാണ്. അത്തരം ദേവതാധ്യാനമല്ല ഇത്. ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് ഏകാഗ്രമായ വിചാരമാണ്, നിധ്യാസനവും. അതും ധ്യാനമാണ്. മനസ്സ് എവിടെ ഏകാഗ്രപ്പെടുന്നു അത് ധ്യാനമാണ്. ഇവിടെ ഈ ആത്മതത്വ പ്രതിപാദനത്തിൽ, ആത്മവിചാരത്തിൽ ഏകാഗ്രപ്പെടുന്നു. ഇവിടെ സംശയങ്ങളും വിപരീയങ്ങളും കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് സിദ്ധാന്തപക്ഷത്തിൽ മാത്രം മനസ്സ് നിൽക്കുന്നതുകൊണ്ട് അതിനെ നിധ്യാസനം എന്ന് പറയുന്നു. അതാണ് സാധാരണ രീതിയിൽ പറയുന്ന ധ്യാനവും ഈ അദ്വൈതത്തിലെ നിധ്യാസനവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇത് പുസ്തകം നോക്കി വായിക്കുക എന്ന് പറയും. പുസ്തകം നോക്കി വായിക്കുമ്പോൾ അദ്വൈതത്തെ പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം നോക്കി വായിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ശ്രവണം, മനനം, നിധ്യാസനം എല്ലാം അവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും വേറൊരാൾ വിശദീകരിക്കുന്ന കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ പുസ്തകം എന്ന് പറയുന്നത് അക്ഷരം, അക്ഷരം പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങൾ ഉണ്ടാക്കുന്ന അത് ഗുരുക്കന്മാരുടെ ആശയം നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നു വായിക്കുമ്പോൾ. അതാണ് അവിടെ ശബ്ദം എന്ന് പറയുന്നത്, ആ ജ്ഞാനം ഉണ്ടാകുന്ന ശബ്ദാത്മകമായിട്ടാണ് തത്വമസി എന്ന് എഴുതിയിരിക്കുന്നവരടുത്ത്. നമ്മൾ പുസ്തകം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലിപിയിൽ നിന്നും നമ്മൾ സ്മരിക്കുകയാണ് ആശയത്തെ. സ്മരിക്കുന്നത് എങ്ങനെ? ഭാഷയിലൂടെ. ഭാഷ എന്തോ നമ്മുടെ സ്വന്തം ഭാഷ. നമ്മൾ സ്വന്തം ഭാഷയിലൂടെ അതിനെ സ്മരിക്കുന്നു. അവിടെ നമുക്ക് വരുന്ന അസൗകര്യം, നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ഉടൻ നിവർത്തിക്കുന്നതിന്, ചിലപ്പോൾ ആ ഗ്രന്ഥത്തിൽ തന്നെ പിന്നീട് സംശയം നിവർത്തിച്ചെന്ന് വരും. പക്ഷെ ആ സംശയങ്ങൾ നിവർത്തിക്കുന്നതിന് നമുക്ക് ബാഹ്യമായൊരു സഹായമില്ല. അസയം നമ്മൾ ശബ്ദത്തിലൂടെ ശ്രവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതായത് വേറൊരാൾ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമുക്ക് വേറൊരു ശബ്ദം കൂടി ശ്രവിക്കുന്നതിനുണ്ട്. അതായത് ഈ ആശയത്തെ, ഇത് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്, ഈ ആശയത്തെ വിശദമാക്കുന്ന വേറൊരു ജീവന്റെ ശബ്ദം. അപ്പൊ ആ ശബ്ദത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ശ്രവണം എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ടെന്നാണ്, നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന പോലെയല്ല. വായിക്കുമ്പോൾ ഗുരുക്കന്മാരുടെ ആശയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്, പക്ഷെ അവരുടെ ശബ്ദം നമ്മുടെ ഉള്ളിൽ കടക്കുന്നില്ല. ശ്രവണം നടത്തുമ്പോൾ എന്ത് വരുന്നു? വേറൊരാൾ പറയുന്ന കേൾക്കുമ്പോൾ ഇവരുടെ ശബ്ദം കൂടി, അതായത് ഈ ആശയത്തെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ജീവന്റെ ശബ്ദം. ആ ശബ്ദത്തിലൂടെ നമ്മൾ ആശയത്തെ ഉൾക്കൊള്ളുന്നു, അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. അതാണ് ശ്രവണമെന്ന് പറയുന്നത്. മനനമെന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ, നമ്മൾ വേറൊരാളുടെ സഹായത്തോടുകൂടി, ബാഹ്യമായ ഒരു ആലംബനത്തോടുകൂടി, ഒരു ചർച്ചയിലൂടെ ഇത് ചെയ്യുമ്പോൾ അവിടെയും ഈ ശബ്ദം നമ്മളെ സഹായിക്കുന്നു. ശ്രവണ മനന, അതാണ് ജ്ഞാനം, ശബ്ദജന്യം ആയ ജ്ഞാനം എന്നൊക്കെ ഇവിടെ പറയുന്നത്. ശ്രവണ മനന ഇതിഹാസം കൊണ്ടല്ല, അങ്ങനെ ഒരു സഹായമുണ്ട്. അതിന് ഈ പൂർവപക്ഷം സിദ്ധാന്തം എന്നെല്ലാം പറയുന്നത് ആത്യന്തികമായി നമ്മുടെ തന്നെ മനസ്സിൽ വരുന്ന സംശയങ്ങളും വിപരീത ഭാവനകളും തന്നെ. അത് ആ വ്യക്തിയുടെ സംസ്കാരമനുസരിച്ച് അതിന് മറ്റ് ദർശനങ്ങളുടെ ഒരു പശ്ചാത്തലം വരും. അത്തരം സംസ്കാരം ഇല്ലാത്തവർക്ക് അവരുടെ സ്വന്തം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരും. അതുകൊണ്ട് ഇതിൽ പറയുന്ന പൂർവപക്ഷങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റ് ദർശനങ്ങൾ അധ്യയനം ചെയ്യണം. ഇവിടെ പറയുന്ന ശ്രവണ മനന നിധ്യാസനങ്ങൾ ആണ് നമ്മൾ ഈ ചർച്ചയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശയം നമുക്ക് വ്യക്തമായി ധരിക്കാൻ കഴിയുന്നു, അതിനെക്കുറിച്ചുള്ള സംശയ വിവരീയങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിപ്പോൾ നിധ്യാസനം എന്ന് പറയുന്ന അവസ്ഥയില്ല. സംശയാത്മകമായി നമ്മുടെ മനസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനസ്സ് മനനം എന്ന അവസ്ഥ. ആ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ സംശയമോ ഇല്ല, ആശയഗ്രഹണം മാത്രം നടക്കുമ്പോൾ ശ്രവണം. അതാണ് ഈ അദ്വൈത ചിന്തയുടെ രീതി. ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്? കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവുമാണ്. അതാണ് എന്റെ വിഷയം. കർമ്മത്തിന്റെ ഫലം സുഖദുഃഖങ്ങളാണെന്ന് പറഞ്ഞു. ജന്മം സുഖദുഃഖം, അതിന് താരതമ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കർമ്മത്തിന് താരതമ്യമുണ്ട്, കർമ്മം ചെയ്യുന്ന അധികാരികൾക്ക് താരതമ്യമുണ്ട്. കുറഞ്ഞ അധികാരികൾ, കൂടിയ അധികാരികൾ, യോഗ്യത കൂടിയവർ, യോഗ്യത കുറഞ്ഞവർ, അതനുസരിച്ച് അവരുടെ കർമ്മങ്ങൾക്ക് വ്യത്യാസം വരുന്നു. ഇതെല്ലാം കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. ശ്രൗത സ്മാർത്ത കർമ്മങ്ങൾ, ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, അതാണ് ഇവിടെ പ്രധാനമായി വരുന്നത്. ലൗകികമായ കർമ്മങ്ങൾക്കൂടെ വലിയ പ്രസക്തിയില്ല. ഈ കർമ്മങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, കർമ്മം ചെയ്യുന്നവൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഫലം സുഖദുഃഖങ്ങൾക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവന്മാർ സുഖികളായും ദുഃഖികളായും കാണുന്നത്. ആ സുഖദുഃഖങ്ങൾ ഏറ്റക്കുറച്ചിലുള്ളൂ. ചിലർ അകാരണമായി കൂടുതൽ സുഖം അനുഭവിക്കുന്നു, ചിലർ വിപരീതമായി കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നു. അതിന് കാരണം അവരുടെ പുണ്യപാപങ്ങളാണ്. സത്കർമ്മങ്ങളിൽ നിന്ന് പുണ്യം ഉണ്ടാകുന്നു, പുണ്യത്തിൽ നിന്ന് സുഖം ഉണ്ടാകുന്നു. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പാപം, പാപത്തിൽ നിന്ന് ദുഃഖം. ഇതാണ് ഇവിടുത്തെ സാമാന്യമായ കർമ്മ നിയമം. അതുകൊണ്ട് കർമ്മഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്, സുഖദുഃഖാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്. മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖ താരതമ്യം അനുശ്രൂയത് തദസ്ത തദ്ഹേതോ ധർമ്മസ്യ താരതമ്യം ഗമ്യത ധർമ്മതാരതമ്യാൻ അധികാരി താരതമ്യം പ്രസിദ്ധം ച അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് പറയുന്നത് തഥാച യാഗാദ്യനുഷ്ഠായിനാമേവ വിദ്യാസമാധി വിശേഷാത് ഉത്തരേണ പഥാഗമനം. അതുകൊണ്ട് എന്താണ് യാഗാദ്യനുഷ്ഠായിന? യാഗാദികൾ അനുഷ്ഠിക്കുന്നവർ, വേദത്തിൽ വിധിച്ചിരിക്കുന്ന യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, അത് യാഗം, അതിനോടൊപ്പം ഉപാസനയും, ജ്ഞാനകർമ്മ, ജ്ഞാനകർമ്മം എന്ന് പറയുന്നത് ഉപാസനയും കർമ്മവും അതനുഷ്ഠിക്കുന്നവർ, അത് യാഗാദി എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം ഉപാസനയും ജ്ഞാനകർമ്മ സമുച്ചയം, കർമ്മവും ഉപാസനയും സമുച്ചയമായി അനുഷ്ഠിക്കുന്നവർ. ഇതെല്ലാം നാലാം അധ്യായത്തിൽ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യും. ബ്രഹ്മസൂത്രത്തിന്റെ അവസാന അധ്യായത്തിൽ, ഫല അധ്യായത്തിൽ ഇവിടെ ചർച്ച ചെയ്യും. അങ്ങനെ യാഗാദികൾ അനുഷ്ഠിക്കുന്നവർക്ക് എന്ത് വരുന്നു? വിദ്യാസമാധി വിശേഷ, വിദ്യാസമാധി ധ്യാനം കൊണ്ടുള്ള ഏകാഗ്രത, അങ്ങനെ വിദ്യാസമാധി എന്ന് പറയും. ഉപാസന ധ്യാനം അതുകൊണ്ട് വരുന്ന ഏകാഗ്രത കൊണ്ട് ആ സമാധി വിശേഷ, വിശേഷമായ ഉപാസനയുടെ ഏകാഗ്രത കൊണ്ട് ഉത്തരേണ പഥാഗമനം, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. ഗീതയിലും മറ്റും ഇക്കാര്യം വിശദമാക്കുന്നുണ്ട്. ഉപനിഷത്തുകളിലും പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ തന്നെ അവസാനം ഇത് വിശദമായി ചർച്ച ചെയ്യും. പ്രത്യേകമായ ഉപാസനകൾ ശീലിക്കുന്നവർ, ആ ഉപാസനയുടെ ഫലമായിട്ട് അവർക്ക് സ്വേച്ഛയാ ശരീരം വെടിയുന്നതിന് കഴിയുന്നു. അതിവിടെ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയും. അവർ ഈ സമാധി വിശേഷം എന്നിവിടെ പറഞ്ഞ ഏകാഗ്രത കൊണ്ട്, ഉപാസന കൊണ്ട് അവരുടെ മനസ്സിന് കിട്ടുന്ന ഏകാഗ്രത കൊണ്ട് പ്രാണനെ ഹൃദയത്തിൽ ഏകാഗ്രപ്പെടുത്തി, മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നെല്ലാം പ്രാണനെ പിൻവലിച്ച് ഹൃദയത്തിൽ ആ പ്രാണനെ ഏകാഗ്രപ്പെടുത്തി, ഹൃദയത്തിൽ നിന്നും മൂർധാവിലേക്ക് പോകുന്ന നാഡിയിലൂടെ ആ ജീവനെ പ്രവേശിപ്പിച്ച് ബ്രഹ്മരന്ധ്രത്തിലൂടെ ആ ജീവനെ ഊർധ്വലോകത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. അതായത് ബ്രഹ്മലോകത്തിലേക്ക് ഇങ്ങനെ നയിക്കുന്നു എന്ന് ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. ഇതൊരു അഭ്യാസത്തിന്റെ ഫലമാണ്. ഈ പറയുന്ന കർമ്മ, ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനം കൊണ്ട് മനസ്സിലുണ്ടാകുന്ന ഏകാഗ്രത, ആ ഏകാഗ്രതയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അഭ്യാസത്തിലൂടെ ജീവന് മൂർധാവിലൂടെ പുറത്തേക്ക് വിടുന്നത്. ഇത് മുക്തിയാണെന്ന് ഇവിടെ പറയുന്നു. ഇത് ധ്യാനത്തിന്റെ ഫലമാണ്, ജ്ഞാനത്തിന്റെ ഫലമല്ല. ഇതും സംസാര അന്തർഗതമാണ്. അദ്വൈതി പറയുന്ന എന്താണ്? ഇതും സംസരണമാണ്, ജീവന്റെ ഗതിയാണ്. എന്നുവെച്ചാൽ ഇത് സംസാരത്തിന്റെ ഉൾപ്പെടുന്നതാണ്. സംസാരത്തിൽ നിന്ന് മുക്തമായൊരവസ്ഥയല്ല ഇത്. ശ്രേഷ്ഠമാണ്. സാധാരണയുള്ള മരണത്തെ അപേക്ഷിച്ച് ഇങ്ങനെ മരിക്കുന്നത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ശരീരം വിട്ടു പോകും. സാധാരണ മരിക്കുമ്പോൾ പ്രാണൻ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും വഴിക്ക് പുറത്തു പോകാം. പ്രാണൻ ജീവന്റെ കർമ്മഗതി അനുസരിച്ച് അങ്ങനെ പോവാം എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല. ആ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് ഉപാസകൻ ആ പ്രാണനെ സ്വാധീനിച്ച് ഈ പറയുന്ന നാഡിയിലൂടെ മൂർധാവിലൂടെ നേരെ ബ്രഹ്മലോകത്തിലേക്ക് യാത്രയാകുകയാണ് ആ ജീവൻ. അപ്പോൾ അത് ശ്രേഷ്ഠമാണ്. പക്ഷേ സദ്യവ മുക്തി അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് നികൃഷ്ടമാണ്. മുക്തി ഇങ്ങനെയല്ല നേടേണ്ടത് എന്ന് പറയുന്നു. തസ്യ പ്രാണാഹ എന്ന ഉത്ക്രാമന്തി. നമ്മളിനി നാലാം അധ്യായത്തിലൊക്കെ ഇത് ചർച്ച ചെയ്യും. അവിടെ പ്രാണൻ ഉത്ക്രമണം സംഭവിക്കുന്നില്ല. തത്വജ്ഞാനിയുടെ ദേഹം നശിക്കുന്ന സമയത്ത് ഞാനി ഇങ്ങനെ ഒരു അഭ്യാസം ചെയ്യുന്നില്ല. ആ സമയത്ത് സമാധിയിലിരിക്കുന്നില്ല. സമാധി പരിശീലിച്ചിട്ട് കണ്ണുകൂട്ടി കാലുമടക്കി പത്മാസനത്തിൽ ഇരുന്നിട്ടല്ല മരിക്കുന്നത്. അങ്ങനെ മരിക്കേണ്ട ആവശ്യമില്ല, തത്വജ്ഞാനിക്ക് അതിന്റെ ആവശ്യമില്ല, കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചർച്ച ചെയ്യും. അങ്ങനെ മരിക്കുന്നതാണ് സമാധി. അതെല്ലാം പറയുന്നത് ഇവിടെ പറയുന്ന യോഗികളെ സംബന്ധിച്ചിടത്തോളമാണ്, തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളമല്ല. തത്വജ്ഞാനിയുടെ മരണം, അതായത് ശരീരനാശം, മരണം എന്ന് പറഞ്ഞാൽ അവിടെ ശരീരനാശമെന്നേ ഉള്ളൂ. അത് ഏത് തരത്തിൽ സംഭവിക്കാം, ശരീരനാശവും മുക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാരെങ്കിലും കഴുത്ത് വെട്ടിക്കളഞ്ഞാലും മുക്തിക്ക് ദോഷമില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ മുമ്പിൽ ചെന്ന് ഒരാൾ തല ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞത്. തല വേണമെങ്കിൽ നിനക്ക് എടുത്തു, കാരണം ഈ തല കൊണ്ട് എനിക്ക് ഇനി പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കാരണം നേടേണ്ടത് നേടിക്കഴിഞ്ഞു, അത് പിന്നെ ആ തല അറുത്ത് കളഞ്ഞു എന്ന് വിചാരിച്ച് ജ്ഞാനിക്ക് ഇവിടെ മുക്തിക്ക് തടസ്സമൊന്നുമില്ല. മുക്തൻ ഏത് തരത്തിലായാലും ആ മുക്തിക്ക് ഭംഗം വരുന്നില്ല. അതുകൊണ്ട് സമാധിയിലിരുന്നു മരിക്കണമെന്നില്ല ജ്ഞാനി തത്വജ്ഞാനി മുക്തൻ. തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ മുക്തപുരുഷൻ. മുക്തൻ അങ്ങനെ ഒരു നിയമങ്ങളില്ല. കടന്നു മരിച്ചാലും മതി, നടന്നു മരിച്ചാലും മതി, എങ്ങനെ വേണമെങ്കിലും മരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ഈ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അയാൾ അവസാനം ഇങ്ങനെ തന്നെ മരിക്കണം. എന്നാൽ മാത്രമേ, അതായത് അയാളുടെ ശരീരനാശം ഇങ്ങനെ തന്നെ സംഭവിക്കണം, എന്നാൽ മാത്രമേ അയാൾക്ക് ഉത്തരായണ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ബ്രഹ്മലോകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ കൽപ്പത്തിന്റെ അവസാന കാലം വരെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്ന് ബ്രഹ്മാവിന്റെ ആ ഒരു കൽപ്പം തീരുമ്പോൾ ഇയാളും മുക്തനായി തീരുന്നു എന്നാണ്. അവിടെ ഇരിക്കുന്നു മുക്തി തന്നെയാണ്, പക്ഷെ എന്നാലും അവിടെ പ്രാരബ്ധം അവസാനിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന മഹാന്മാർ വീണ്ടും ലോകത്തിലേക്ക് അവർ തിരിച്ചു വരികയും മനുഷ്യരൂപമെടുക്കുകയും വീണ്ടും ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നെല്ലാം നമ്മുടെ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നു. അവര് വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ജന്മസിദ്ധന്മാരായിരിക്കും. ജന്മനാൾ തന്നെ അവർ ജ്ഞാനികളായിരിക്കും. അങ്ങനെ അവർ പ്രവർത്തിക്കുന്നതായിട്ടും മറ്റും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, യാഗാദി അനുഷ്ഠായിനാം, യാഗാദികൾ അനുഷ്ഠിക്കുന്നവർ വിദ്യ സമാധി വിശേഷാത്, അവരുടെ ഉപാസന കൊണ്ടുണ്ടാകുന്ന ഏകാഗ്രതയിലൂടെ ഉത്തരേണ പഥാഗമനം, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. ആ പോകുന്ന വിധങ്ങളെല്ലാം ഉപനിഷത്തുകൾ വിശദീകരിക്കുക. നമ്മൾ അവിടെ പഠിക്കേണ്ടതാണ് പോകുന്ന വഴിയും മറ്റും. കേവലൈഹി ഇഷ്ടാപൂർത്ത ദത്ത സാധനേഹി ഭൂമാതിക്രമേണ ദക്ഷിണേന പഥാഗമനം. ഇതല്ലാതെ മറ്റിടത്ത് ഉപാസനയും കർമ്മവും, ഇങ്ങനെ അല്ലാതെ സാധാരണ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവർ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു, അതായത് സ്വർഗമെന്ന് നമ്മൾ പറയുന്നത്. അതാണ് ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നത്. ബ്രഹ്മലോകത്തിലും പല സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നു. അവിടെ പോയാൽ തിരിച്ചു വരുന്നതുകൊണ്ട്, തിരിച്ചു വരാത്തതുകൊണ്ട്. പക്ഷേ അങ്ങനെ പോകുന്നവർ തിരിച്ചു വന്നാലും ഈ സംസാരത്തിൽ പെടത്തില്ല. ഭൂമിയിലേക്ക് വന്നാലും അവരിവിടെ വന്നിട്ട് അവർ സ്വേച്ഛയായി ഇവിടെ വരികയും തിരിച്ചു പോവുകയും ചെയ്യും. അവർക്കൊരിക്കലും സംസാരത്തിന് ദോഷങ്ങൾ ബാധിക്കുന്നില്ല. പക്ഷെ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവർ അങ്ങനെയല്ല. അവർ പോയിട്ട് അവർ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സംസാരിയായിട്ട് തന്നെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ശേഷ കർമ്മം അനുസരിച്ച്, അവശിഷ്ട കർമ്മം അനുസരിച്ച് അവർക്ക് ഇവിടെ ജന്മം കിട്ടുന്നു എന്നാണ്. അവരെങ്ങനെയുള്ളവരാണ്? ഇഷ്ടാപൂർത്ത ദത്ത സാധന, ഇഷ്ടം പൂർത്തം ദത്തം, ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കേവല കർമ്മങ്ങളെന്ന് പറയും, മറ്റത് ഉപാസനാ സഹിത കർമ്മങ്ങളെന്ന് പറയും. കേവല കർമ്മങ്ങളെന്ന് പറയുന്ന ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അഗ്നിഹോത്രം, തപസ് സത്യം, വേദാനാം ചാനുപാലനം, ആതിഥ്യം, വൈശ്വദേവം ച ഇഷ്ടമിത്യ വിധീയതി. അഗ്നിഹോത്രം വേദത്തിൽ നിർദ്ദേശിക്കുന്ന കർമ്മമാണ്. തപസ് പൃഥ്രം ചാന്ദ്രായണം തുടങ്ങിയ കഠിനമായ വ്രതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ കർശനമായ നിയമങ്ങളുള്ള വ്രതങ്ങളാണ് പൃഥ്രം ചാന്ദ്രായണം തുടങ്ങിയ. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് ഓരോ പക്ഷത്തിൽ വളരെ ചെറിയ മാത്രയിൽ ഭക്ഷണം തുടങ്ങി ചന്ദ്രന്റെ വൃദ്ധിക്കനുസരിച്ച് അതിന്റെ അളവ് കൂട്ടിക്കൂട്ടി അവസാന ദിവസം, അതായത് 15 ദിവസത്തെ ഒരു പക്ഷം തീരുന്ന ദിവസം പൂർണ്ണമായ ഒരാളിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു വീണ്ടും 15 ദിവസം കൊണ്ട് ഏറ്റവും മിനിമം ആഹാരം കഴിക്കും. 3 നേരം കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില വ്രതങ്ങൾ, ക്ലേശകരമായ വ്രതങ്ങൾ, അതാണ് തപസ്, പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ്. ഇതെല്ലാം ചില ദുരിതങ്ങൾ ക്ഷയിക്കുന്നതിന് വേണ്ടിയും ചില സിദ്ധികൾ നേടുന്നതിന് വേണ്ടിയും അനുഷ്ഠിക്കാറുണ്ട്. അത് അഗ്നിഹോത്രം, തപസ്, പിന്നെ സത്യം പറയുക, സത്യ പരിപാലനം, അഗ്നിഹോത്രം, തപസ്, സത്യം, വേദാനാം ച അനുപാലനം, വേദം അധ്യയനം ചെയ്യുക, അധ്യാപനം ചെയ്യുക, രണ്ടും വരും പഠിക്കുക, പഠിപ്പിക്കുക. ആതിഥ്യം, അതിഥി സൽക്കാരം, വൈശ്വദേവം, അതും വേദത്തിൽ വിശ്വദേവ വിശ്വദേവന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് ബലിതൂവയും മറ്റും. വൈശ്വദേവം ച, അതാണ് ഇഷ്ടകർമ്മങ്ങൾ എന്ന് പറയുന്നത്. സ്മൃതികളിലും മറ്റും ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഇഷ്ടകർമ്മങ്ങൾ, പൂർത്ത കർമ്മങ്ങൾ എന്ന് പറയുന്നു. വാപി കൂപ തടാകാദി ദേവത ആയതനാനിച അന്നപ്രദാനം ആരാമ പൂർത്തമിത്യ വിധീയതേ. വാപി കിണർ, വാപി എന്ന് പറയുന്നത് വലിയ കിണറുകൾ, അതായത് ആ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കോരാം, അങ്ങനെയുള്ള കിണറുകളാണ്. അതായത് വാൽക്കിണറെന്ന് പറയും, ചില ഭാഗത്തൊക്കെ അങ്ങനെ വെട്ടാറുള്ളൂ നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഒരു സൈഡിൽ കൂടി ആ കിണറിലേക്ക് ഇറങ്ങി വെള്ളം കോരി വരാം, മൃഗങ്ങൾക്കെല്ലാം അതിനകത്ത് ഇറങ്ങി വെള്ളം കുടിക്കാം. അങ്ങനെയുള്ളതാണ് വാപി എന്ന് പറയുന്നത്. ഒരു സൈഡിൽ കൂടി ഒരു ചാല് ചരിച്ചൊരു ചാല് കെട്ടിയിരിക്കുന്നു, അതിൻ്റെ അകത്ത് കൂടി വെള്ളം എടുക്കത്തക്ക സൗകര്യം, അതിന് വാപി എന്ന് പറയും. കൂപം, സാധാരണ കിണർ, തടാകങ്ങൾ, കുളങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുക, അതാണ് പൂർത്ത കർമ്മം എന്ന് പറയുന്നത്. ഇതൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ പൊതുവായി ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക്, അതാണ് പൂർത്ത കർമ്മം എന്ന് പറയുന്നത്. വാപി, കൂപ, തടാകാദി ദേവതായതനാനിച്ച, ദേവതായതനങ്ങൾ, അമ്പലങ്ങൾ, അത് നിർമ്മിക്കുക. അന്നപ്രദാനം, അന്നദാനം ചെയ്യുക. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, അന്നദാനം. ആരാമം, പൂന്തോട്ടങ്ങളും മറ്റും നിർമ്മിക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ പൊതുവായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവൃത്തികൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇതിനെ പൂർത്തകർമ്മം എന്ന് പറയുന്നു. ഇഷ്ടം, പൂർത്തം, ദത്തം. ദത്തകർമ്മം എന്ന് പറയുന്നത് ദുഃഖിയ ആരെങ്കിലും സഹായത്തിനായി വന്നു കഴിഞ്ഞാൽ, അതായത് ഒരാൾ കഷ്ടപ്പെട്ട് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭയം കൊടുക്കുക. ശത്രുപീഡയിലും മറ്റും വന്ന് അഭയം ആവശ്യപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കുക, അത് ദത്തകർമ്മത്തിൽപ്പെടുന്നു. അഹിംസ ദത്തകർമ്മത്തിൽപ്പെടുന്നതാണ്. സാധാരണ ദാനം, അത് ദത്തകർമ്മത്തിൽപ്പെടുന്നതാണ്. ഇതിനാണ് ദത്തകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇഷ്ടം, പൂർത്തം, ദത്തം, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക. സാധാരണ എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത എന്താണോ, ഇത്തരം കർമ്മങ്ങളോടൊപ്പം ഇതും വൈദികമായ കർമ്മങ്ങളും ലൗകികമായ കർമ്മങ്ങളും ഉണ്ട് ഇതിൽ. ഇതിനോടൊപ്പം ഉപാസനയില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇഷ്ടപൂർത്ത ദത്തങ്ങളുടെ കർമ്മങ്ങളുടെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ കർമ്മങ്ങളിൽ ഉപാസന കൂടിയുണ്ട്, ഇവിടെ ഉപാസനയില്ല, കേവലം കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നു. സാധാരണ മനുഷ്യർ ഉണ്ടല്ലോ, സോഷ്യൽ വർക്കർ എന്ന് പറയുന്നു, ആൾക്കാർ ചെയ്യുന്ന പോലെയുള്ള കർമ്മങ്ങൾ. അങ്ങനൊരു ആധ്യാത്മിക വശമില്ലെന്ന് പറയാം, അതില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്, അത് എത്ര വലിയ ശ്രേഷ്ഠമായ കർമ്മമായാലും ശരി, അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വരുന്നു, അങ്ങനെ കർമ്മം ചെയ്യുന്നവർക്ക് കാമനയുണ്ട്, ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മമാണ്, ആ പുണ്യകർമ്മത്തിന് എനിക്ക് ഫലമുണ്ടാകണം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന നിഷ്കാമ കർമ്മം ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ അവിടെ ഉപാസനയുണ്ട്, ഇവിടെ അതില്ല. ഇവിടെ എന്ന് പറയുന്ന ചെയ്യുന്നത് ഒരേ കർമ്മം തന്നെയാണ്, ഇവിടെ ഉപാസന എന്ന് പറയുന്ന ഒരു വശമില്ല. ജനങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു, ആധ്യാത്മികമായ ഒരു സൈഡില്ലെന്ന് നമുക്ക് പറയാം. എന്നാൽ അതിന് നന്മയുണ്ട്, നന്മയുടെ വശമുണ്ട്, സദുദ്ദേശമുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അതിൽ ഫലത്തിനുള്ള ആഗ്രഹമുണ്ട്, ഇങ്ങനെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫലം കിട്ടണം, പുണ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന നിഷ്കാമ കർമ്മമല്ല ഇവിടെ പറയുന്നത്, ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങളും പറയുന്നു. ഇങ്ങനെയുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതാണ് അടുത്ത് പറയുന്നത്, കേവലേഹി ഇഷ്ടാപൂർത്ത ദത്ത സാധനേഹി ധൂമാതിക്രമേണ, ധൂമ മാർഗത്തിലൂടെ ദക്ഷിണേന പഥാഗമന, ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു, ചന്ദ്രലോകത്തിൽ എത്തിച്ചേരുന്നു. ഇയാൾ ഈ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത്, ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നു. കർമ്മഫലം അനുഭവിച്ചതിന് ശേഷം തിരിച്ച് അവന്റെ ശേഷിക്കുന്ന കർമ്മം എങ്ങനെയോ അതനുസരിച്ച് ഈ ലോകത്തിലേക്ക് വരുന്നു, ഇവിടെ ജീവിക്കുന്നു, വീണ്ടും കർമ്മമനുസരിച്ച് ജന്മം മുന്നോട്ട് പോകുന്നു. സംസാരം അവിടെ അവസാനിക്കുന്നില്ല, ജനന മരണവും ദുഃഖവും സുഖവും അവിടെ അവസാനിക്കുന്നില്ല. ഇതിന് ദക്ഷിണായന മാർഗം എന്ന് പറയുന്നു, മറ്റത് ഉത്തരായണ മാർഗം. അപ്പൊ കേവല കർമ്മികൾക്ക് ദക്ഷിണായന മാർഗവും ഉപാസനാസഹിതമായി കർമ്മം ചെയ്യുന്നവർക്ക് ഉത്തരായണ മാർഗവും, ഇത് ശ്രുതികളിൽ പറയുന്നതാണ്. ഇത് രണ്ടും സംസാരമാണ്, സംസാരഗതമാണ്. ഗതാഗതം കാമകാമാലഭന്തി ഗീതയിൽ പറയും. ഈ രണ്ട് മാർഗത്തെക്കുറിച്ചും ഗീതയെ വിശദീകരിച്ചതിന് ശേഷം പറയും. കാമകാമന്മാര്, കാമ്യമായ സുഖങ്ങളെ കാമിക്കുന്നവര്, കാമകാമന്മാര്, കാമ്യങ്ങളായിരിക്കുന്ന വസ്തുക്കളെ, സ്വർഗം വരെയുള്ള സുഖങ്ങളാകാം, അതിനെ കാമിക്കുന്നവര് ഗതാഗതം ലഭന്തി, അവർക്ക് ഗതാഗതമാണ്, പോക്കുവരവാണ്, ഇവിടെ നിന്ന് പോകുന്നു, തിരിച്ചിവിടേക്ക് വരുന്നു എന്ന് പറയുന്നു. അതിൽ ദക്ഷിണായന മാർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉത്തരായണ മാർഗം, ലൗകിക കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് സാധാരണ കർമ്മങ്ങൾ, അതേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പറയുന്ന ഇഷ്ട കൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുക, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസന സഹിതമായ കർമ്മങ്ങൾ എന്ന് പറയും. അതിൽ നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കർമ്മമല്ല, ഉപാസനാസഹിതമായ കർമ്മമല്ല, അതിലും വ്യത്യാസമുണ്ട്. നിഷ്കാമ കർമ്മങ്ങളിൽ കാമന കൂടി ഇല്ല, കാമ്യകർമ്മങ്ങളെ അവിടെ ഒഴിവാക്കുന്നു. കാമ്യകർമ്മങ്ങളെ ഒഴിവാക്കിയിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് നിഷ്കാമകർമ്മം. അതിന്റെ ഫലം ദക്ഷിണ ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമല്ല, മറിച്ച് ചിത്തശുദ്ധിയാണ്. ആ സമയം ഇവിടെ പറയുന്ന ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നതുകൊണ്ട് അവിടെയും കാമനയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകുന്നത്, സുഖകാമനയുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. നിഷ്കാമകർമ്മിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ അയാൾ കർമ്മത്തിന്റെ സാധ്യത്വേന ഫലത്വേന മോക്ഷത്തെ കൂടി കാംക്ഷിക്കുന്നില്ല. ചിത്തശുദ്ധിയെ കൂടി കാമിക്കാതെ കർമ്മം ചെയ്യുന്നു. അപ്പൊ നിഷ്കാമകർമ്മമായി. അതുകൊണ്ട് ആ കർമ്മം ഫലം കൊണ്ട് അവനെ ബന്ധിക്കുന്നില്ല, മറിച്ച് ചിത്തശുദ്ധിയിലൂടെ അവനെ മുക്തനാക്കുന്നു. അതുകൊണ്ട് അത് വേറെയാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനവും നമ്മളെ ബന്ധിക്കുകയോ ദക്ഷിണായന മാർഗത്തിലൂടെ കൊണ്ടുപോകുക, അതുകൊണ്ട് അത് വേണോ വേണ്ടേ എന്നുള്ള ചിന്തയ്ക്ക് ഇവിടെ അവസരമില്ല. ഇതെല്ലാം വേറെ വേറെയാണ് കർമ്മങ്ങൾ. പറയുന്നു, തത്രാപി സുഖ താരതമ്യം തത്സാധന താരതമ്യം ച ശാസ്ത്രാത് യാവത് സംവാദം ഉഷിത്വ ഇത്യസ്മാത് ജന്യതേ. പറയുന്നു, ഈ കർമ്മങ്ങളെ രണ്ടു തരത്തിലുള്ള ഗതിയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അധികാരി താരതമ്യം സുഖ താരതമ്യം എല്ലാം ശാസ്ത്രത്തിൽ പറയുന്നു എന്നാണ്. തത്രാപി സുഖ താരതമ്യം, ബ്രഹ്മലോകത്തിലാണ് ഏറ്റവും വലിയ സുഖം. നമ്മൾ അത് കഴിഞ്ഞ് സുഖ താരതമ്യത്തെ കുറിച്ച് പറയുമ്പോൾ പറയും,
1: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

ക്രിയാവിശിഷ്ടസ്യ ദർശന ഹേതുമാഹ. സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ വരുന്നത് ആത്മീകത്വ പ്രതിപത്യർത്ഥം, ആത്മീകത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് വാക്യങ്ങൾ. അപ്പൊ സൃഷ്ടിയോ, സൃഷ്ടിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിയും അതിനു വേണ്ടി തന്നെ. അന്നവിടെ പറഞ്ഞു രൂപം രൂപം പ്രതിരൂപവും ബഭൂവ, രൂപൻ രൂപം പ്രതിരൂപവും ബഭൂവ. ഓരോ ഉപാധികളിലും ഇവിടെ പ്രതിരൂപം ഉണ്ടായി, പ്രതിബിംബം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഇത് പ്രതിബിംബം പോലെയാണ്, ഓരോ ഉപാധികളിലും, അന്ധകരണ ഉപാധികളിലും, ഓരോ ബുദ്ധി തുടങ്ങിയ ഉപാധികളിലും ജീവഭാവം, അതാണ് ഇവിടുത്തെ പ്രതിബിംബം. അതുണ്ടായി. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആകാശം, വായു ക്രമത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയും. ഈ രീതിയിലും പറയും എന്താണോ അത് പ്രതിബിംബരൂപത്തിൽ ജീവൻ ആവിർഭവിച്ചു അങ്ങനെ പറയും. അതാണ് രൂപം രൂപം പ്രതിരൂപം വെക്കുക. എന്തിനു വേണ്ടി? തദസ്യ രൂപം പ്രതിചക്ഷനായ, എന്തിനു വേണ്ടി അങ്ങനെ സൃഷ്ടി സംഭവിച്ചു, അല്ലെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് എന്തിനങ്ങനെ വർണ്ണിക്കുന്നു? പറയുന്നു പ്രതിചക്ഷനായ ആത്മ യാഥാത്മ്യ പ്രതിഖ്യാപനായ, പ്രതിചക്ഷനായ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. ആത്മ യാഥാത്മ്യ പ്രതിഖ്യാപന, ആത്മ യാഥാത്മ്യം, ആത്മാവിന്റെ വാസ്തവസ്ഥിതി, ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം, അവന്റെ ആ ജീവന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രതിഖ്യാപനായ, അതിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജീവന് തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിയുന്നത്. ആ ജീവന് സൃഷ്ടിപ്പെട്ടതാണ്. ആ സൃഷ്ടിപ്പെട്ട ജീവന് തന്നെ എന്താണ് തന്റെ സ്വരൂപം എന്ന് വെളിപ്പെടണം. അതെങ്ങനെ? അന്യഥ അനാദി അനുരോചനീയ അവിദ്യാപ്രാവൃതസ്യ ബുദ്ധിവൃത്തി ഉപാധി പ്രതിബിംബഭാവേ സ്വരൂപ പ്രകാശ അനുപത്തെ. ഈ ബുദ്ധിവൃത്തി എന്ന് പറയുന്ന ഒരു ഉപാധി, ഉപാധിയിലൂടെയാണ് ഈ പ്രതിബിംബം ഉണ്ടായത്, അല്ലെങ്കിൽ ജീവഭാവം ഉണ്ടായത്. ആ ബുദ്ധി എന്ന് പറയുന്ന ഉപാധിയെ ആശ്രയിച്ച് ഈ ജീവഭാവം വന്നു. ആ ബുദ്ധിയെ ആശ്രയിച്ചിട്ട് തന്നെ ആ ജീവൻ സ്വസ്വരൂപത്തെ അറിയും. അപ്പം മുഴുവൻ സൃഷ്ടിയുടെയും ആത്യന്തികമായ താല്പര്യം ഇത് തന്നെയാണ്. ആ സൃഷ്ടിക്ക് മറ്റൊരു ഉപയോഗമൊന്നുമില്ല. ആ ജീവന്റെ സ്വരൂപ സാക്ഷാത്കാരം എന്ന് പറയും. അതാണ് ഈ സൃഷ്ടിയുടെ വാസ്തവ പ്രയോജനമെങ്കിൽ ശ്രുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നു, പലതരത്തിൽ വർണ്ണിക്കുന്നു. അതെല്ലാം ആ ജീവന് ആ വാക്യങ്ങളിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തദസ്യ രൂപം പ്രതിചക്ഷനായ, അതിന് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് സൃഷ്ടിയുടെ പ്രയോജനം? ആർക്കാണ് ഇത് പ്രയോജനപ്പെടേണ്ടത്? ജീവന്. അപ്പൊ ജീവന് സൃഷ്ടിയെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ശ്രുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്ന എന്തിനു വേണ്ടി? ജീവന് ഈ സൃഷ്ടി അനുഭവപ്പെടുന്നത്
അതെന്തിനു വേണ്ടി? സൃഷ്ടി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ജാഗ്രത് സ്വപ്ന രൂപത്തിൽ അനുഭവപ്പെടുന്നു. പ്രപഞ്ചം രണ്ടു തരത്തിലേ അനുഭവപ്പെടുന്നുള്ളൂ, ജാഗ്രത്. ഇതെന്തിനു വേണ്ടി? അത് സ്വസ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടി. അപ്പോ ഈ സൃഷ്ടി അല്ലെങ്കിൽ ഈ പ്രപഞ്ചാനുഭവം ഇല്ലെങ്കിൽ സ്വസ്വരൂപത്തെ അറിയാൻ കഴിയത്തില്ലേ? ഇല്ല. കാരണം സൃഷ്ടിയുടെ ഈ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഒരേ ഒരു അനുഭവം, സുഷുപ്തിയുടെ അനുഭവം. ജാഗ്രത സ്വപ്നങ്ങളില്ലെങ്കിൽ പിന്നീട് ശേഷിക്കുന്ന എന്താണ്? കേവലമായ സുഷുപ്തി. അവിടെ ഒരു ബോധവുമില്ല, ആത്മബോധവുമില്ല, പ്രപഞ്ചബോധവുമില്ല. മറ്റൊരു സ്ഥലത്ത് ഇത് അറിയാൻ വഴിയില്ല. ഈ മൂന്നനുഭവം അല്ലാതെ മറ്റൊരു സ്ഥലമില്ല ജീവൻ. അങ്ങനെ ഒന്ന് ജീവന്റെ അനുഭവത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ അന്തർഭവിച്ചിരിക്കും. അപ്പൊ സുഷുപ്തിയിൽ നിന്ന് വിട്ട് ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുന്നു. പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന അവിടെ ജീവഭാവം വന്നു. അതുവരെ ജീവഭാവം ഉണ്ടായിരുന്നു, അതുവരെ പരഭാവത്തിലായിരുന്നു. ആ പരഭാവം വിട്ട് ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജീവൻ തന്നെ അനുഭവിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അടുത്ത് അതിനെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഓരോ ഭാവത്തിൽ കർത്താവായും ഭോക്താവായും വിജ്ഞാതാവായും മന്ദാവായും മനനം ചെയ്യുന്നവനായും അറിയുന്നവനായും എല്ലാം മാറുന്നുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ പ്രയോജനം? പറയുന്നു ഇവിടെ ഈ ബുദ്ധിവൃത്തിയിലൂടെ ഏതറിയാൻ പറ്റും. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. എന്താണ് ഈ അറിവ്? ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അത് സ്വാഭാവികം ബുദ്ധിയെ ആശ്രയിച്ചിട്ട് അറിയുന്നു. അന്ന് ഒരുപാട് ഉപാധികളെ ആശ്രയിക്കേണ്ടി വരുന്നു, ബാഹ്യമായ നാമരൂപങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു, കരണങ്ങളെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു, ശരീരത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാലേ പ്രപഞ്ചാനുഭവം സ്വാഭാവികമാണ്. അതേ ബുദ്ധിവൃത്തിയെ തന്നെ ബാഹ്യമായ നാമരൂപങ്ങളെ ആശ്രയിക്കാതെ, ഇന്ദ്രിയങ്ങളെ കർണങ്ങളെ ആശ്രയിക്കാതെ കേവലമായ ബുദ്ധിവൃത്തിയെ ആശ്രയിച്ചിട്ട്, ഏകമായ ഉപാധി ആശ്രയിച്ചിട്ട് സ്വരൂപത്തെ അറിയുന്നു. അങ്ങനെ ബുദ്ധിവൃത്തി ഉപാധി ആ പ്രതിബിംബം തന്നെ എന്ന് പറഞ്ഞല്ലോ, ബുദ്ധിവൃത്തിയുള്ള പ്രതിബിംബമായ സ്വരൂപത്തിലുള്ള ആ ജീവൻ ബുദ്ധിവൃത്തിയാകുന്ന ഉപാധിയിലൂടെ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ അറിവും സ്വാഭാവികം എന്ന് പറയുന്നത്. അതൊരു ഭാനമാണ്, അതൊരു പ്രതീതിയാണ്, അത് സ്വാഭാവികമാണ്, അതിന് ബുദ്ധിവൃത്തി ആശ്രയിക്കുന്നുണ്ട്. ബുദ്ധിവൃത്തിയുടെ ആത്യന്തികമായ പ്രയോജനം അത് തന്നെ. തദസ്വരൂപം പ്രത്യക്ഷനായ ഇതി മന്ത്രവർണ്ണ, അത് ബുദ്ധിവൃത്തിയിലൂടെ അറിയുന്നത്. അറിയേണ്ടത് സ്വസ്വരൂപത്തെയാണെങ്കിലും ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപൂർണമായ അറിവാണ്. അതിനടുത്ത് പറയുന്നു, തത്ര പ്രാണനാദി ക്രിയാവിശിഷ്ടസ്യ ദർശനേ ഏതുമാ. ബുദ്ധിവൃത്തിയിലൂടെ പരമാർത്ഥത്തിൽ അറിയേണ്ടത് സ്വസ്വരൂപത്തെയാണ്. ശ്രവണം മനനം എന്നെല്ലാം പറയുന്ന അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ അറിയുന്ന എന്താണ്? ആ ജീവഭാവത്തെ അറിയുന്നു. അതാണ് പ്രാണനാദി ക്രിയാവിശിഷ്ട, അത് ആ ജീവഭാവം. അതിനെ അറിയുന്നു. അതെന്തുകൊണ്ട്? അതടുത്ത് പറയുന്നു, അകൃഷ്ണോ ഹിസ. ശ്രുതിയിൽ പറയുന്നു, ആ അറിവ് അപൂർണമാണ്, പൂർണമായ അറിവ്. എന്തുകൊണ്ട്? ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട്. അകൃഷ്ണോ ഹിസ പ്രാണന്നേവ പ്രാണോ നാമ ഭൂതി വദൻ വാക് പശ്യൻ ചക്ഷുഹു ശൃണ്വൻ ശ്രോത്രം മന്വാനോ മനഃ താന്യസേതാനി കർമ്മനാമാന്യേവ സയോ അത ഏകൈക ഉപാസ്തേ അനുഭവം അതപൂർണമാണ്. എന്തുകൊണ്ട്? ഉപാധികളെ ആശ്രയിച്ചറിയുന്നുണ്ട്. ഉപാധികളെ ആശ്രയിച്ചറിയുന്ന ഏതറിവായാലും അപൂർണ്ണം തന്നെ.
സ്വരൂപത്തെ അറിഞ്ഞാൽ പോലും അത് അപൂർണമാണ്. ഉപാധി ആശ്രയിക്കാതെ അറിയാനും കഴിയില്ല. പൂർണത്തിന്റെ ദർശനം എന്ന് പറഞ്ഞാലും അത് അപൂർണമാണ്. എന്തുകൊണ്ട്? ദർശനം അത് ബുദ്ധി ആശ്രയിച്ചുള്ളതാണ്. പക്ഷെ അതിന് വിശേഷത എന്താണ്? ബുദ്ധി ആശ്രയിച്ചിട്ട് സ്വസ്വരൂപത്തെ അറിയുമ്പോൾ മറ്റുള്ള ദർശനങ്ങൾ അവിടെ അസ്തമിക്കുന്നു. മറിച്ച് മറ്റു ദർശനങ്ങളിലാണെങ്കിലും അത് പരസ്പരം പരിച്ഛിന്നമായിരിക്കുന്നു. അകൃഷ്ണ അസമസ്തോ ഈസ, അത് അപൂർണമായിരിക്കുന്നു, പരിച്ഛിന്നമായിരിക്കുന്നു. പ്രാണനാദി ക്രിയാവിശിഷ്ട പ്രാണവ്യാപാരം, അതിനെക്കുറിച്ചുള്ള അറിവേ ഉള്ളൂ. ഈ ശരീരത്തെ ഈ ജീവനെ പിടിച്ചു നിർത്തുന്ന പ്രവൃത്തികൾ, അതാണ് പ്രാണനാദിക്രിയാവിശിഷ്ടമായത്. ഏതെന്നുകൊണ്ടാണോ ഈ ശരീരത്തിൽ വിശപ്പും ദാഹവും മറ്റും അനുഭവപ്പെടുന്നത്? ശാരീരികമായ ധർമ്മങ്ങൾ ഏതൊന്നിനെ ആശ്രയിച്ചാണോ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നിർവഹിക്കുന്നത്, പ്രാണാപാനാദി വ്യവഹാരങ്ങൾ, അതാണ് പ്രാണനാദിക്രിയകൾ എന്ന് പറയുന്നത്. ആ ക്രിയാവിശിഷ്ടമായി തന്നെയാണ് അറിയുന്നത്. ഇത് അപൂർണതയാണ്. കുത പുനരാകൃഷ്ണത്വം ഇനി ഉച്ചതേ പ്രാണന്നേവ പ്രാണനക്രിയാമേവ കുറുവൻ പ്രാണോ നാമ പ്രാണസമാഖ്യ പ്രാണഭിധാനോ ഭവതി. പ്രാണനക്രിയ കുറുവൻ, പ്രാണനക്രിയ ശ്വാസോച്ഛ്വാസം, അല്ലെങ്കിൽ ജീവവ്യാപാരം, അല്ലെങ്കിൽ ജീവന വ്യാപാരം. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? മുഖ്യമായി തന്റെ പ്രാണൻ അത് ഈ ശരീരത്തിലുണ്ടെന്നറിയുന്നു. പ്രാണസാന്നിധ്യത്തെ ഈ ശരീരത്തിൽ ഒരുവൻ അനുഭവിക്കുന്നു. പറയുന്നു താൻ ജീവിച്ചിരിക്കുന്നു. അതിന്റെ തെളിവായിട്ട് ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ശരീരത്തിൽ രക്തപ്രവാഹവും മറ്റും ഇതെല്ലാം സ്വയം അറിയാൻ കഴിയും. തന്നെ അറിയുമ്പോൾ പറയുന്നു താൻ ജീവിച്ചിരിക്കുന്നു. മറ്റൊരാളറിയുമ്പം പറയുന്നു അവൻ ജീവിച്ചിരിക്കുന്നു. അവിടെ ആ പ്രാണനം വ്യാപാരം, ആ നമ്മ പ്രാണസമാഖ്യ പ്രാണഭിധാനോ ഭവതി, പ്രാണന ക്രിയാ കർത്തൃത്വാദി പ്രാണ പ്രാണരീതി ചെയ്ത് പറയുന്നു. ഇവിടെ പ്രാണനുണ്ടല്ലോ, ഈ ശരീരത്തിൽ പ്രാണനുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ പ്രാണൻ ഉള്ളതുകൊണ്ട് പറയുന്നു പ്രാണി, പ്രാണനുള്ളത് എന്നുള്ളത് പ്രാണിതി എന്ന് പറയുന്നു. അവിടെ അറിയുന്ന എന്താണ്? ആ ജീവന്റെ സാന്നിധ്യം, പരമാത്മ സാന്നിധ്യത്തെ തന്നെ ജീവഭാവത്തെ അറിയുന്നു. സാറിന് ഒരു ജീവനെ സംബന്ധിച്ച് പരമാവധി അറിയാൻ കഴിയുന്ന ഇതാണ്, ആ ജീവസാന്നിധ്യത്തെ ഈ ശരീരത്തെ അറിയുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു. അപ്പൊ പ്രാണനം വ്യാപാരം ചെയ്താൽ അവിടെ ജീവിച്ചിരിക്കുന്നവനെന്നറിയുന്നു. നാന്യം ക്രിയൻ ക്രിയാം കുറുവൻ യഥാ ലാവക പ്രാവ പാചക, ഓരോ പ്രവൃത്തിക്കും അനുസരിച്ച് തന്നെ തിരിച്ചറിയുന്നു എന്നാണ്. ലാവകൻ പാചകൻ എന്നെല്ലാം പറയുന്നു. പാചകൻ എന്ന് വെച്ചാൽ പാകം ചെയ്യുന്നവൻ. ലാവകൻ എന്ന് പറഞ്ഞാൽ പാകം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നു, അരിഞ്ഞു കൊടുക്കുന്നയാൾ അവന് ലാവകൻ. പച്ചക്കറിയെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നതാണ് ലാവകൻ. വലിയ സദ്യയൊക്കെ നടക്കും, പാചകൻ അത് പാകം ചെയ്യുന്നതാണ്. അപ്പോൾ അത് രണ്ടുപേരും രണ്ടാണ്. ഒരാൾ പാകം ചെയ്യുന്നു, അതിൻ്റെ പാചകൻ എന്ന് പറയുന്നു. ഒരാൾ അതെല്ലാം പച്ചക്കറിയെല്ലാം വെട്ടിക്കൊടുക്കുന്നുണ്ട്, അവനെ ലാവകൻ എന്ന് പറയുന്നു. ലൂഞ്ഞിച്ഛേദനെ ഛേദിക്കുക. ഓരോ ഒരു സ്ഥലത്ത് തന്നെ ഓരോ പ്രവൃത്തിക്കനുസരിച്ച് ഓരോരുത്തരെ ഓരോ പേരിട്ട് വിളിക്കുന്നു. അതുപോലെ ഇവിടെയും പ്രാണൻ എന്ന് പറയുന്നു, അത് പ്രാണന ക്രിയ ചെയ്യുന്നുണ്ട്. തസ്മാ ക്രിയാന്തര വിശിഷ്ടസ്യ അനുപസംഹാര അകൃഷ്ണോ ഹിസ. അപ്പോൾ ഇവിടെ ഈ പ്രാണ വ്യാപാരം നടത്തിക്കൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ഈ പ്രാണനം ചെയ്യുന്ന ഈ ജീവഭാവം, ഇത് നമ്മൾ ഈ അനുഭവിക്കുന്ന തരത്തിൽ പൂർണ്ണമാണോ അല്ല എന്നോ? സാധാരണ ഒരുവനുള്ളത് ഏറ്റവും കൂടുതലുള്ള ഈ പ്രാണാഭിമാനമാണ്. ഞാൻ എന്ന് പറയുന്ന ഈ അഭിമാനം, ഇത് ആ പ്രാണാഭിമാനമാണ്. എന്തുകൊണ്ട്? ആ ജീവൻ പ്രാണക്രിയയിലൂടെ ഈ ശരീരത്തിലെല്ലാം വ്യാപിച്ച് ആ ശരീരത്തിൽ ആ ചൈത ശരീരം സ്വയം ചൈതന്യവത്തമായി അഭിമാനിക്കുന്നു. ആ ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്, ജീവനുള്ളവനാണ്. ഇത് അപൂർണമാണ് ഈ അനുഭവം. അത് ജീവന്റെ ഒരു ഭാവം മാത്രമേ ഉള്ളൂ. തഥാ വദൻ വദനക്രിയാം കുറുവൻ ഭക്തി, അത് തന്നെ അവൻ വചിക്കുന്നു. അപ്പോൾ അവൻ ഭക്താവായിരിക്കുന്നു.
അതും പരിച്ഛിന്നമാണ്, പൂർണ്ണതയല്ല. ഒരേ ഒരു ചൈതന്യം തന്നെ പല ഭാവത്തിൽ എടുത്ത് ആ പ്രാണനിൽ അഭിമാനിച്ചുകൊണ്ട് താൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നു. പിന്നെ ഭാഗ്യേന്ദ്രിയത്തെ ആശ്രയിച്ചുകൊണ്ട് താൻ വക്താവായിരിക്കുന്നു. വാക് പശ്യൻ ചക്ഷു ചഷ്ടയിത് ചക്ഷുദ്രഷ്ട, കാണുമ്പോൾ അവൻ കാണുന്നവനായിരിക്കുന്നു. സ്വസ്വരൂപത്തില് ആ പൂർണതയിൽ വരുന്ന അപൂർണമായ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. ശൃണ്വൻ ശൃണോതീരി, കേൾക്കുമ്പോൾ അവൻ പറയുന്നു. ശ്രോത്രം ശ്രോതാവായിരിക്കുന്നു. പ്രാണന്നൈവ പ്രാണോ വദൻ വാഗിത്യാഭ്യാം ക്രിയാശക്തി. പ്രധാനമായിട്ടും രണ്ട് ശക്തി, ഒന്ന് ക്രിയാശക്തി. പ്രാണനാദികളിലൂടെ ജീവൻ പ്രവർത്തിക്കുമ്പോൾ വിശപ്പ് ദാഹം തുടങ്ങിയ ശാരീരിക പ്രവൃത്തികൾ നിർവഹിക്കുമ്പോൾ അതെല്ലാം അവിടെ ക്രിയാശക്തികളാണ്. അതിലവിടെ പ്രധാനമായി രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് പ്രാണക്രിയ, മറ്റൊന്ന് വാചിക ക്രിയ, വദനം ചെയ്യുക. ക്രിയാശക്തി ഉദ്ഭവ പ്രദർശിതവും പശ്യൻ ചക്ഷു ശൃണ്വൻ ശ്രോത്ര വിദ്യാഭ്യാം വിജ്ഞാനശക്തി, മറ്റൊന്ന് കാണുന്നു, ശൃണ്വൻ കേൾക്കുന്നു. അവിടെ ആ വിജ്ഞാനശക്തിയെ കുറിച്ച് പറയുന്നു. അപ്പൊ രണ്ട് ശക്തികൾ ഈ ജീവനിൽ ആശ്രയിച്ച്, ഒന്ന് പ്രാണശക്തി, മറ്റൊന്ന് വിജ്ഞാനശക്തി. ആ പ്രാണശക്തിയിലൂടെ ഈ ശാരീരികമായ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു. അത് ശരീരത്തെ, ശരീരമാകുന്ന ഈ പിണ്ഡത്തെ ആശ്രയിച്ച് ആണിരിക്കുന്നത് പൂർണ്ണമായി. ജ്ഞാനശക്തി എങ്ങനെ? അത് ബാഹ്യമാകും, ബാഹ്യലോകത്തെ അത് ഗ്രഹിക്കുന്നു. ബാഹ്യലോകത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ അതിലൂടെ സംഭവിക്കുന്നു. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. പിന്നെ ഈ രണ്ട് ശക്തികൾ ഈ ജീവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രദർശിതേ നാമരൂപ വിഷയത്വ വിജ്ഞാനശക്തേ. ഇതിലെ ജ്ഞാനശക്തിയുടെ വിഷയമായിരിക്കുന്ന എന്താണ്? നാമരൂപങ്ങളാണ്. അതിന് നാമം എന്ന് പറയുന്നത് കൊണ്ട് ശബ്ദം, ജ്ഞാനശക്തി ശ്രവിക്കുന്നത് ശബ്ദം, ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നത്. രൂപമെന്ന് പറയുന്നത് കൊണ്ട് കാണുന്നത്, മണക്കുന്നത്, രുചിക്കുന്നത്, സ്പർശിക്കുന്നത് എല്ലാം രൂപമാണ്. അതെല്ലാം ഒരുപോലെയാണ്. ശബ്ദത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ശ്രുതി ശബ്ദാത്മകമാണ്. ഇനി ഈ തത്വത്തെ ഗ്രഹിക്കുന്നത് ശബ്ദം എന്ന് പറയുന്ന ഈ മാധ്യമത്തിലൂടെയാണ്, ശ്രവണം. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം മാറ്റിവെക്കുന്നത്. മറ്റ് ജ്ഞാന ഉപാധികൾ, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, അല്ല കേൾക്കുക ഒഴികെ ബാക്കിയുള്ളത്, കാണുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതിലൂടെയൊന്നും ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. തത്വത്തെ ശ്രവണത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് നാമത്തിന് അല്ലെങ്കിൽ ശബ്ദത്തിന് പ്രാധാന്യം. അപ്പം നാമരൂപ വിഷയം, നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുക എന്നതാണ് വിജ്ഞാനശക്തി. ശ്രോത്ര ചക്ഷുഷി വിജ്ഞാനസി സാധനെ, ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത്, അതിൻ്റെ കർണമായിരിക്കുന്നത് ശ്രോത്രവും ചക്ഷുഷുമാണ്. ശ്രോത്രം എന്ന് പറയുന്നതുകൊണ്ട് ചക്ഷുഷം എന്ന് പറയുന്നതുകൊണ്ട് എല്ലാത്തിനും എടുക്കണം. വിജ്ഞാനന്തോ നാമരൂപ സാധനം, വിജ്ഞാനമാണ് നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. നാമമായിരിക്കുന്ന ശബ്ദത്തെയും രൂപമായിരിക്കുന്ന ഗന്ധം, രസം, സ്പർശം തുടങ്ങിയവയും, രൂപത്തെ, വർണ്ണം തുടങ്ങിയവയെല്ലാം പൊതുവെ നാമരൂപങ്ങളെന്ന് പറയുന്നു. അപ്പോൾ നാമരൂപങ്ങളെ വിജ്ഞാനം പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ജീവൻ ഏത് തലത്തിൽ നിൽക്കുന്നു, ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നത്, ജീവൻ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് തന്നെ ഗ്രഹിക്കുന്നത്, ഇവിടെ നിന്ന് ഇനി എത്ര മാറ്റം വരണം, വന്നാലാണ് സ്വസ്വരൂപത്തെ, തന്റെ വാസ്തവ സ്വരൂപത്തെ ഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ നാമരൂപ വ്യതിരിക്തം വിജയം അസ്ഥി, നാമരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, ശബ്ദത്തിൽ നിന്നും രൂപരസഗന്ധാദികളിൽ നിന്നും അപ്പുറം, അതിനപ്പുറം വിജ്ഞേയമായി ഒന്നുമില്ല. തയോസ്തുപലംഭീകരണം ചക്ഷുശ്രോത്രേ, ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന്റെ അനുഭവത്തിന് കാരണമായിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളെല്ലാം. ചക്ഷുശ്രോത്രം എന്ന് പറഞ്ഞെങ്കിലും എല്ലാ ഇന്ദ്രിയങ്ങളും. ക്രിയാച നാമരൂപ സാധ്യ പ്രാണസമവായിനി, ഈ പ്രാണൻ ആശ്രയിച്ചിരിക്കുന്നു, പ്രാണസമവായിനിയായിരിക്കുന്ന പ്രാണനെ ആശ്രയിച്ചിരിക്കുന്ന ഈ ക്രിയ, ഇത് നാമരൂപസാധ്യമാണ്. നാമരൂപാത്മകമായിരിക്കുന്ന
കരണങ്ങൾ നാമരൂപാത്മകമാണ്. കരണസാധ്യമാണ് ക്രിയ, പ്രവൃത്തി എന്ന് പറയുന്നത്. യാഗാദി പ്രവൃത്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പ്രവൃത്തിക്ക് ശരീരം ആവശ്യമാണ്, ശരീരത്തിൽ അംഗങ്ങൾ ആവശ്യമാണ്, ഇന്ദ്രിയങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം നാമരൂപങ്ങളാണ്. ഈ നാമരൂപ സാധ്യമായിട്ടാണ് കർമ്മങ്ങളെല്ലാം. തസ്യ പ്രാണാശ്രയായ അഭിമത്വ വക്കർണം പറയുന്നു. ആ ക്രിയ അത് പ്രകടമാകുന്നതിന് വാക്കും കർണമാണ്. വാഗിന്ദ്രിയത്തിലൂടെ ശബ്ദത്തെ ഉച്ചരിക്കുന്നു, ശബ്ദത്തിലൂടെ ക്രിയ സാധ്യമാകുന്നു. തഥാ പാണിപാദോപസ്ഥ അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നു. ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എല്ലാം നിർവഹിക്കുന്നതിനാണ് ക്രിയ എന്ന് പറയുന്നത്. വാക്കിലൂടെ ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ അത് വാക്രിയായി, വാഗിന്ദ്രിയത്തിന്റെ ക്രിയയായി. അതുപോലെ പാണി പാദ പായു ഉപസ്ഥ തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ നിർവഹിക്കുന്നതെല്ലാം ഇത് ജീവവ്യവഹാരം, ജീവവ്യാപാരം, പ്രാണനെ ആശ്രയിച്ചുള്ള മുഖ്യമായ പ്രവൃത്തികൾ. സർവേഷാം ഉപലക്ഷണാർത്ഥം ഇവിടെ വാക്കെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് മറ്റ് കർമ്മേന്ദ്രിയങ്ങളെ കൂടി ഗ്രഹിക്കുന്നു. ചക്ഷു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ജ്ഞാനേന്ദ്രിയങ്ങളെ ഗ്രഹിക്കുന്നു. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ ഉപകരണങ്ങൾ, ഇതിനാശ്രയിച്ച് ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ജീവൻ നാനാതരം വ്യവഹാരങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി? ഈ വ്യവഹാരങ്ങളെല്ലാം ഇതെല്ലാം സ്വസ്വരൂപത്തെ അറിയണം. അതാ രൂപം, രൂപം പ്രതിചക്ഷണമായ എന്ന് പറഞ്ഞല്ലോ. സ്വസ്വരൂപത്തെ എന്റെ ബോധത്തിന് വേണ്ടിയിട്ടാണ് തദസ്വരൂപം പ്രതിചക്ഷണായ, അതിനുവേണ്ടിട്ടാണിത് വിശദീകരിക്കുന്നത്. ഏതദേവ ഹി സർവം വ്യാകൃതം, സർവം വ്യാകൃതം ഏതദേവ, വ്യാകരിക്കപ്പെട്ടത്. എന്താ ഇവിടെ വ്യാകരിക്കപ്പെട്ടത്? വ്യാകരിക്കുക, പ്രകടമാകുക, അഭിവ്യക്തമാകുക. എവിടെ നിന്ന് അഭിവ്യക്തമായി? ആ സുഷുപ്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ഒരവസ്ഥയിൽ നിന്ന്. അവിടെ വ്യാകൃതമായത്, പ്രകടമായത് സർവവും ഇങ്ങനെയാണ്. ഏതദേവ ഈ ജീവന്റെ വ്യാപാരമായി എടുത്തു കാണിച്ചതാണ്. അത് പ്രാണശക്തി, അതിൽ തന്നെ ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇവയുടെ പ്രവർത്തനങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇതെല്ലാം. ഈ സൃഷ്ടി ത്രയം വൈദം നാമ രൂപം കർമ്മ ഇതി ജപക്ഷ്യതി. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയും. ഈ വ്യാകൃത ഈ ജഗത്, കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഈ ജഗത്, അതിന് വ്യാകൃതവും അവ്യാകൃതവും. വ്യാകൃതം നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതെല്ലാം വ്യാകൃതമായി. ഇനി നമുക്കിതുപോലെ ഗ്രഹിക്കാൻ കഴിയാത്ത, എന്നാൽ ഇങ്ങനെ ഗ്രഹിക്കുന്നതിന് കാരണമായി ഉണ്ടെന്ന് നമ്മൾ ഊഹിക്കുന്നത്, അതായത് അവ്യാകൃതമായി ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഗ്രഹിക്കണമെങ്കിൽ ഇതിന് പിന്നിലൊന്ന് വേണമെന്ന് നമ്മൾ ഊഹിക്കുന്നു, അത് അവ്യാകൃതം. അങ്ങനെ വ്യാകൃത അവ്യാകൃത രൂപത്തിലുള്ള ഈ ജഗത്ത്, ഇത് നാമ രൂപം കർമ്മ, അത് ഒന്ന് നാമം, മറ്റൊന്ന് രൂപം, മറ്റൊന്ന് കർമ്മം, അങ്ങനെ മൂന്നായി തിരിക്കാം. ദിവക്ഷതി മന്വാനോ മനോ മനുതീതി. അജീവൻ തന്നെ മനനം ചെയ്യുമ്പോൾ അവൻ മന്ദാവായിത്തീരുന്നു. ഇത് ജ്ഞാനശക്തി വികാരാണ് സാധാരണം. കാരണം ജ്ഞാനശക്തി വികാരങ്ങൾ, ജ്ഞാനശക്തി വികാരങ്ങളാണ് ദർശനം, ശ്രവണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജ്ഞാനശക്തി വികാരങ്ങളാണ്. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ജ്ഞാനശക്തി വികാരങ്ങളാണ്. ജ്ഞാനശക്തി വികാരമാണ് സാധാരണം കരണം. അതിന് ഉപകരണമായിരിക്കുന്നതാണ് മനസ്സ്. ഇതെല്ലാം നാമരൂപാത്മകമാണ്. മനത്തെ അനേനീതി മനഃ, എന്തുകൊണ്ടാണോ മനനം ചെയ്യുന്നത് മനസ്സ്. പുരുഷസ്തു കർത്ത സൻ മന്വാനോ മന ഇത്യുച്ചതേ. ആ പുരുഷൻ തന്നെ മനനം ചെയ്യുമ്പോൾ അവനെ മനസ്സെന്ന് പറയുന്നു, അല്ലെങ്കിൽ മന്ദാവെന്ന് പറയുന്നു. തന്യതാനി പ്രാണാദീനി അസ്യാത്മന കർമ്മനാമാനി കർമ്മജാനി നാമാനി കർമ്മനാമാനി ഏവ നതോ വസ്തുമാത്ര വിഷയം. ഏതാനി പ്രാണാദീനി, ഈ പറയുന്ന പ്രാണാദികൾ, ഇവിടെ പറഞ്ഞല്ലോ ജ്ഞാനശക്തി, ക്രിയാശക്തി, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇവയുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്താണ്? അസ്യ ആത്മനഃ, ഈ ആത്മാവിന്റെ കർമ്മനാമാനി, കർമ്മം എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ പാചകൻ, ലാവകൻ എന്ന് പറഞ്ഞതുപോലെ
കർമ്മജാനി നാമാനി, കർമ്മനാമാനി, കർമ്മം കൊണ്ടുള്ള നാമങ്ങളാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. അതായത് കർമ്മനാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുന്നത് കൊണ്ട് അവന് ദ്രഷ്ട എന്ന് പറയുന്നു, കേൾക്കുന്നത് കൊണ്ട് അവന് ശ്രോത എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നതിന്റെ താല്പര്യം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു ഈ ജീവനിൽ. ജീവൻ നമ്മളെങ്ങനെയാണോ അനുഭവിക്കുന്നത് ആ രൂപത്തിൽ അത് ആവിർഭവിച്ചിരിക്കുന്നു. സൃഷ്ടിക്കുമ്പോൾ ഈ അനുഭവിക്കുന്ന തരത്തിലായിരുന്നില്ല, ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ പ്രകടഭാവം, ജീവന്റെ പ്രകടഭാവം. അവിടെ മുഖ്യമായും രണ്ട് രൂപത്തിൽ, ഒന്ന് ജ്ഞാനാത്മകമായി, മറ്റൊന്ന് കർമാത്മകമായി ജീവൻ പ്രവർത്തിക്കുന്നു. ജ്ഞാനാത്മകമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് വരുന്നു? ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർമാത്മകമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് വരുന്നു? ഈ കർമ്മങ്ങളെ നിർവഹിക്കുന്നു, ശാരീരികമായ പ്രവൃത്തികൾ, വിശപ്പുണ്ടാകും പോലെയുള്ള പ്രവൃത്തികൾ, അത് പ്രാണനം, വ്യാപാരം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആരാ ചെയ്യുന്നത്? ഈ ചൈതന്യം തന്നെ. ചൈതന്യത്തിന്റെ തന്നെ രൂപാന്തരമാണ് ഇതല്ല. ഇതെന്തിനു വേണ്ടി തദസ്വരൂപം പ്രതിക്ഷണായ പറഞ്ഞു? ഇതെല്ലാം സ്വസ്വരൂപത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, എന്നാ സ്വസ്വരൂപത്തെ ഗ്രഹിക്കുന്നോ? ഇല്ല, അതാണ് ഇവിടെ പറയുന്നത്. മറിച്ച് എന്താകുന്നു? പറയുന്നു, ഞാൻ ശ്രോതാവാണ്, ഞാൻ മന്ദാവാണോ? ആരെങ്കിലും അറിയുന്നു താൻ സച്ചിദാനന്ദമാണോ? അതറിയാൻ കഴിയുന്നില്ല. മറിച്ചോട്ട് അറിയുന്നുണ്ട് താൻ, ഞാൻ ജീവനുള്ളവനാണോ, പ്രാണനം ചെയ്യുന്നവനാണോ? ഇത്തരത്തിൽ നാനാതരത്തിലുള്ള അറിവുണ്ടാകുന്നു. ഇതെല്ലാം സ്വസ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ദിശ മാറിപ്പോകുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. വാസ്തവത്തിൽ താൻ ദ്രഷ്ടാവായിട്ടല്ല അറിയേണ്ടത്. ദ്രഷ്ടാവെന്ന് പറയുന്നത് ഈ ജ്ഞാനക്രിയ തന്നിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നിൽ വന്നു ചേർന്ന ഒരവസ്ഥ. അങ്ങനെ ഞാനിത് കാണുന്നു എന്ന് പറയും. വാസ്തവത്തിൽ താൻ ഇത് കാണുന്നവനല്ല, ഞാനിത് കേൾക്കുന്നു. വാസ്തവത്തിൽ താൻ കേൾക്കുന്നവനല്ല. കാണലനും കേൾക്കലനും ഇത്തരം ജ്ഞാനവ്യാപാരങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നവനാണ്, സർവാധാരമായിരിക്കുന്നവനാണ്. ആ താൻ സർവാധാരമായിരിക്കുന്നവനെന്ന് തന്നെ അറിയണം. അങ്ങനെ അറിയുന്നതിന് ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്നാണ്. താൻ കാണുന്നവനും കേൾക്കുന്നവനുമൊക്കെ ആയി മാറി. ഹിമാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചവൻ നേരെ വിപരീത ദിശയിൽ സമുദ്രത്തിൽ ചെന്നെത്തി എന്ന് പറയുന്നു. സ്വസ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനുള്ള അശ്രമം അവനെ കൊണ്ട് എത്തിച്ചതെന്താണോ ഈ പരിച്ഛിന്നമായ ഭാവങ്ങളിൽ ശ്രോതാവും മന്ദാവും വിജ്ഞാതാവും എന്നുള്ള ഭാവത്തിൽ ചേർന്നു. ഈ ഒരു ഭാവത്തിലിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ ഉള്ള ജീവാഭിമാനത്തോടുകൂടിയിരിക്കുമ്പോൾ ഈ ശരീരം വിട്ടുള്ള ആത്മാബോധം ഇങ്ങനെ ഉണ്ടാകുന്നില്ല. അതിനകത്ത് വസ്തു മാത്ര വിഷയമാണ്. ആ പരമാത്മ വസ്തു മാത്ര വിഷയമായിട്ട് ബോധം ഉണ്ടാകുന്നില്ല. ഈ ബോധങ്ങളെല്ലാം അതിനുവേണ്ടി തന്നെയാണ്. ജീവനെ വിവേകമുള്ളവനെന്ന് പറഞ്ഞാൽ, അവിവേകമുള്ളവനെന്ന് പറഞ്ഞാൽ, ആ ജീവന്റെ സർവ കർമ്മങ്ങളും സർവ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഈ സ്വരൂപത്തെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അത് വസ്തു മാത്ര വിഷയമാണ്. ആ വസ്തു മാത്രമായി വരണമില്ല, ഇത് അവസ്തു വിഷയം കൂടെ ആയിപ്പോകുന്നു എന്നുള്ളതാണ്. ഇത് പ്രകാശിപ്പിക്കുമ്പോൾ ഇതിലൂടെ എല്ലാം പ്രകാശിക്കുന്ന സ്വസ്വരൂപം തന്നെയാണ്. പ്രകാശം എന്ന് പറയുന്നത് ആ ചൈതന്യമാണ്. ആ ചൈതന്യം പ്രകാശിക്കാതെ ഇതൊന്നും പ്രകാശിക്കത്തില്ല. സൂര്യനില്ലാതെ പ്രതിബിംബം ഉണ്ടാവും. സൂര്യനുള്ളത് കൊണ്ടാണ് പ്രതിബിംബം കാണുന്നത്. പക്ഷേ സൂര്യനെ കാണുന്നില്ല, പ്രതിബിംബത്തെ കാണുന്നു. അതുപോലെ ഈ ചൈതന്യം അത് സർവാധാരമായി ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതുകൊണ്ട് ജീവന്റെ താല്പര്യം എന്താണ്? ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ സ്വസ്വരൂപം എന്താണെന്ന് സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെ. പക്ഷെ അത് സംഭവിക്കുന്നില്ല. ഈ പ്രവർത്തനങ്ങളൊന്നും വസ്തു മാത്ര വിഷയമാകുന്നില്ല, മറിച്ച് എന്തനുഭവിക്കുന്നു? ഞാനിത് കാണുന്നവനാണ്, ഞാനിത് കേൾക്കുന്നവനാണ്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പരമാർത്ഥത്തിൽ തന്നെ തന്നിൽ വന്ന ഒരു അപഭ്രംശം,
ഒരു ചുതി. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളും നൽകുകയാണ്. പറയുന്നത് വസ്തുമാത്ര വിഷയമാണ്. അതോ എന്ന കൃഷ്ണാത്മ വസ്തുപദ്യോതകാനി. അതുകൊണ്ട് ഇത് ഈ അനുഭവങ്ങളെല്ലാം പരിച്ഛിന്നമായതുകൊണ്ട്, ഈ അനുഭവങ്ങൾക്കെല്ലാം പരിമിതിയുള്ളതുകൊണ്ട്, വാസ്തവത്തിൽ ഇതെല്ലാം സ്വസ്വരൂപത്തെ ആ വസ്തുമാത്രത്തെ പ്രകാശിപ്പിക്കുന്നതാണെങ്കിലും എന്ന കൃഷ്ണ ആത്മവസ്തുപദ്യോതകം. ഇവിടെ ആ കൃഷ്ണ ആത്മവ ആ പൂർണ്ണ ആത്മാ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. ആ പൂർണ്ണ ആത്മാവിലാണ് ഈ പ്രകാശമെല്ലാം നടക്കുന്നത്. ആ പൂർണ്ണ ബോധത്തിൽ, ആ പൂർണ്ണ ബോധത്തിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കെ ഇതിനൊന്നും ആ പൂർണ്ണ ബോധത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനു വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉപാധികൾ അതിന് തടസ്സമായി മാറുന്നു. അതുകൊണ്ടല്ലേ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവമാണ് വരേണ്ടത്. പക്ഷെ അവിടെ പറയുന്നു എന്താണ്? അഹം മന്ദ, ഞാൻ മനനം ചെയ്യുന്നു. അഹം കർത്ത, ഞാൻ പ്രവർത്തിക്കുന്നവൻ. അഹം ഭോക്ത, ഞാൻ ആ പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നു. അവൻ വിജ്ഞാത, ഞാൻ വിജ്ഞാനമുള്ളവൻ. ഇത്തരത്തിൽ മാർഗവും ഇതിനവിടെ എന്താണ് പറയുന്നത്? അകൃഷ്ണ ആത്മബോധം, അപൂർണമായ പരിച്ഛിന്നമായ പരിമിതമായ സ്വാഭാവികമായ ആത്മബോധം. അപ്പോൾ ജീവൻ ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, ജീവനും വ്യാപാരം എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, മുഖ്യമായി രണ്ടായിരിക്കാം. ഒന്ന് കർമ്മേന്ദ്രിയപരമായിട്ടുള്ളതും മറ്റൊന്ന് ജ്ഞാനേന്ദ്രിയപരമായിട്ടുള്ളത്. ഇതിനെ രണ്ടിനെയും സഹായിച്ചുകൊണ്ട് മനസ്സിക്കുന്നു. അതുകൊണ്ട് എന്തെല്ലാം വ്യാപാരങ്ങൾ പ്രവർത്തികൾ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ നടക്കുന്നുണ്ടോ, ഇതെല്ലാം ആ കൃഷ്ണ ആത്മവസ്തു പൂർണമായ ആത്മവസ്തുവിനെ കുറിച്ചുള്ള ബോധത്തിന് വേണ്ടിയാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അകൃഷ്ണ ആത്മവസ്തു അവദ്യോതകം. അതുകൊണ്ട് ജീവന് ഈ ശരീരാഭിമാനം വരുന്നു. ശരീരാഭിമാനം വന്നിട്ട് ഞാൻ എന്നുള്ള ഭാവം വരുന്നു. ഞാൻ എന്നുള്ള ഭാവത്തിൽ ഞാൻ കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ, ഈ തരത്തിലേ വരുന്നു. ഇതിലൂടെയെല്ലാം അതേ പ്രകാശം തന്നെ, ആ ചൈതന്യം തന്നെ പ്രകാശിച്ചുകൊണ്ടിരുന്നിട്ടും ഇതിനെല്ലാം നിരാകരിച്ചിട്ട് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്ന ഈ അവസ്ഥ ഇതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നത്